0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 12 വെള്ളിയാഴ്ച. കൊലവർഷം 1201, ഇടവമാസം 29 ഭരണി നക്ഷത്രം. ചാർലി ചാപ്ലിൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ചിരിക്കാത്ത ഒരു ദിവസം പാഴായ ഒരു ദിവസമാണ്. ജീവിതത്തിൽ എത്രയോ വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് അതിനെ നേരിടാൻ നമുക്ക് കഴിയണം. സങ്കടങ്ങൾക്കിടയിലും മറ്റുള്ളവരിലേക്ക് ഒരു ചിരി പടർത്താൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഹൃദയം തുറന്നൊന്ന് ചിരിക്കും, ആ സന്തോഷം മറ്റുള്ളവരിലേക്കും പകരും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂടി.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: ചു.
1: പണ്ട് വീടുകളിൽ ഭക്ഷണം വാഴയിലയിലാണ് വിളമ്പിയിരുന്നത്. ചൂടുചോറ് വാഴയിലയിൽ പറ്റി കറികളുമായി ചേരുമ്പോൾ ഒരു പുതുരുചി, പുതു മണം ഒക്കെ നമ്മുടെ വായിലും നാസികയിലും എല്ലാം പടരും. ആ കൂട്ടായ്മയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബന്ധങ്ങൾ തീർത്തും ഹരിതാഭമായിരുന്നു. പിന്നീട് മൺപാത്രങ്ങളുണ്ടായി. അവയും രുചിയുടെ ഒരു വ്യത്യസ്ത സംസ്കാരം പകർന്നു നൽകി, വ്യത്യസ്ത അനുഭവം നൽകി. മണ്ണിന്റെ മണമുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ തീർത്തു. പിന്നീടാണ് ലോഹപാത്രങ്ങൾ പ്രചാരത്തിലെത്തിയത്. അലൂമിനിയം, ഇരുമ്പ് പിഞ്ഞാണങ്ങൾ സുലഭമായി. അപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ മാറ്റങ്ങളുമുണ്ടായി. എപ്പോഴും ഒരുമിച്ച് ചേർന്ന് നിന്നിരുന്ന ബന്ധങ്ങൾ അല്പം അല്പമായി അകലാൻ തുടങ്ങി. പിന്നീടാകട്ടെ ചില്ലുപാത്രങ്ങളുടെ കാലമായി. അതോടെ ബന്ധങ്ങൾ ചിന്നിച്ചിതറി നാലുപാടും തെറിച്ചുമാറുന്ന അവസ്ഥയായി. ഇന്നിപ്പോൾ പേപ്പർ പാത്രങ്ങളുടെ, പേപ്പർ പ്ലേറ്റുകളുടെ കാലമായപ്പോഴോ ബന്ധങ്ങൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുന്ന ഒരു പാഴ് വസ്തുവായി. നമുക്ക് നമ്മുടെ സംസ്കാരം മാറിയപ്പോൾ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരോക്ഷമാണെങ്കിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മേൽ സൂചിപ്പിച്ച പാട്ടിലെ തുമ്പപ്പൂ അഴകിന്റെ, ലാളിത്യത്തിന്റെ, നൈർമല്യത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അതിനെ അന്നവുമായി ഉപമിക്കുന്നത്. നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിന്റെ പ്രധാന പരിപാടികളിൽ ഒന്നായ പൂക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് തുമ്പപ്പൂ. പണ്ട് കേരളത്തിലെ വീടുകളിൽ, പ്രത്യേകിച്ച് ഓണക്കാലത്ത് ധാരാളമായി കണ്ടുവന്നിരുന്ന തുമ്പ ഇന്ന് ഓണസമയത്ത് പോലും കണ്ടുകിട്ടാൻ പാടാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ എന്നായിരുന്നു ഭാരതീയ മക്കൾ പണ്ടുകാലത്ത് പറഞ്ഞിരുന്നതും ഗുരുനാഥന്മാർ പഠിപ്പിച്ചിരുന്നതും. അങ്ങനെ മാതാജി, പിതാജി, ഗുരുജി എന്നിങ്ങനെ നാം ബഹുമാനത്തോടെ വിളിക്കാനും അഭിസംബോധന ചെയ്യാനും പഠിച്ചു. മേൽപ്പറഞ്ഞ കാലത്തൊക്കെ കുട്ടികളെ ശകാരിക്കാനും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനും അധ്യാപകർക്കും ഗുരുക്കന്മാർക്കും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇന്ന് 1G, 2G, 3G, 4G, റീസെന്റ്ലി 5G ഒക്കെയായി. എന്നിട്ടും നെറ്റ്വർക്കുകളൊക്കെ വളരെ സ്ലോ ആണ് എന്ന് നാം പരിതപിക്കുന്നു. പണ്ട് തെറ്റ് ചെയ്താൽ അച്ഛനമ്മമാരോ ഗുരുക്കന്മാരോ നല്ല ഒരു അടി തരുമ്പോൾ എല്ലാ നെറ്റ്വർക്കുകളും ഉണരുകയും നല്ല കുട്ടികളാവുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ മുതുമുത്തച്ഛന്മാർ കാട്ടരുവുകളിൽ നിന്നും, നീർച്ചാലുകളിൽ നിന്നും, ഉറവകളിൽ നിന്നുപോലും കുടിവെള്ളം കണ്ടെത്തിയിരുന്നു. പിന്നീട് ഒരു ദശാബ്ദം പിന്നിട്ടപ്പോൾ കുടിവെള്ളത്തിന് കിണറുകളെ ആശ്രയിക്കേണ്ട ഗതികേടുണ്ടായി. എന്നാലും കിണറ്റിലെ വെള്ളം കോരി കുടിച്ചെന്തു മധുരം എന്ന് പറയാൻ അവർക്ക് സാധിച്ചു. പിന്നീടൊരു ദശാബ്ദത്തിന് ശേഷമാകട്ടെ കുടിവെള്ളം കുഴൽ കിണറുകളിലൂടെയും പൈപ്പുകളിൽ നിന്നുമായി ലഭ്യമായി തുടങ്ങി. ഇന്നാകട്ടെ കുടിവെള്ളം ബോട്ടിലുകളിലൂടെ കിട്ടുന്ന അവസ്ഥയിലെത്തി. ഇനി കുറെ നാളുകൾക്ക് ശേഷം വെള്ളം എപ്രകാരമാകും ലഭ്യമാകുക എന്ന് നാം ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കാലങ്ങളായി നമ്മുടെ സംസ്കാരങ്ങളിലും ജീവിതത്തിലും പ്രകൃതിയിലും വന്ന മാറ്റം, അല്ലെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പണ്ടുകാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ ഒരു മെച്ചം എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ സംരക്ഷണവും സ്നേഹവും ലഭിച്ചിരുന്നു എന്നതാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയതല്ല, അവരെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുമില്ല. എന്നാൽ നമ്മെ ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യത്തോടും ദീർഘായുസ്സോടും കൂടി ലഭിക്കാൻ പ്രാർത്ഥിച്ചിരുന്നവരാണ് നമ്മുടെ അച്ഛനമ്മമാർ. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇന്ന് എത്രത്തോളം മുതിർന്ന മാതാപിതാക്കന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ മക്കൾക്ക് സാധിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് വയസ്സുകാലത്ത് സമാധാനമെങ്കിലും നൽകാൻ മക്കൾക്ക് സാധിക്കട്ടെ. അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളുമായി പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ എല്ലാവർക്കും അവരവരുടേതായ ജോലികളും ഉത്തരവാദിത്വങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര കഠിനമായ ജോലിയും പൂർത്തിയാക്കാൻ സാധിക്കും അധിക സമയമെടുക്കാതെ തന്നെ. അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുമ്പോൾ സ്ഥിരോത്സാഹിയുടെ കൈകൾ സമ്പത്ത് നേടുന്നു. പണ്ട് ജീവിതമെന്നത് കുറച്ചുകൂടെ സമാധാനവും കരുതലും സംരക്ഷണവും ലഭിക്കുന്ന ഒന്നായിരുന്നു എങ്കിൽ ഇന്നത് കുറച്ചുകൂടെ ആശങ്കകളുടെയും അരക്ഷിതാവസ്ഥയുടെയും പിടിയിലകപ്പെട്ടു പോയി എന്ന് തോന്നുന്നു. എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ബാല്യകാലമായിരുന്നു പണ്ട്. ധാരാളം ബന്ധുജനങ്ങളുടെ പരിലാളനയിൽ അത് പുഷ്പിച്ചിരുന്നു. ഇന്ന് ചെറിയ കുട്ടികളെ നോക്കാൻ പോലും ജോലി ഉള്ള മാതാപിതാക്കന്മാർ പാടുപെടുന്നു. പണ്ട് യൗവനമാകുമ്പോഴേക്കും എല്ലാ രീതിയിലും പാകപ്പെട്ട ഒരു വ്യക്തിയായി ഒരു കുട്ടി വളർന്നു വരുമായിരുന്നു. എന്നാൽ ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും ആകെ ഒരു സ്ട്രെസ്സാണ് ജീവിതത്തിൽ. വാർദ്ധക്യകാലത്ത് പണ്ട് കൂട്ടുകുടുംബത്തിന്റെ തണലിൽ സമാധാനപരമായിരുന്നു അവരുടെ വാർദ്ധക്യകാലം. ഇന്ന് കരയുന്നത് കണ്ടാൽ പോലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒന്നായി മാറി വാർദ്ധക്യം. ഇങ്ങനെ നോക്കിയാൽ പഴയകാല ജീവിതത്തിന് വലിയ സമ്പത്തിന്റെ പൊലിപ്പൊന്നുമില്ലെങ്കിലും മധുരമേറുന്നതായി കാണാം. എന്തായാലും നമ്മുടെ പഴയ ആചാര അനുഷ്ഠാന സംസ്കാരങ്ങളൊക്കെ വലിയ വലിയ റിസൾട്ടുകൾ തന്നിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. നമുക്ക് ആ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെങ്കിൽ എന്ന് പ്രത്യാശിക്കാം. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ.
0: ഓ

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 12-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. 2-ാം ലോകമഹായുദ്ധത്തിലെ ജൂതവംശഹത്യയുടെ പ്രതീകമായി മാറിയ ആൻ ഫ്രാങ്കിന് അവളുടെ 13-ാം ജന്മദിനമായ 1942 ജൂൺ 12-നാണ് വിഖ്യാതമായ ആ ഡയറി സമ്മാനമായി ലഭിക്കുന്നത്. ആംസ്റ്റർഡാമിലെ ഒളിസങ്കേതത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് അവൾ എഴുതിയ കുറിപ്പുകൾ പിൽക്കാലത്ത് ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ ലോക പ്രശസ്തമായി. നാസി ഭരണത്തിന്റെ ക്രൂരതകൾ ഒരു പെൺകുട്ടിയുടെ കണ്ണിലൂടെ ലോകം കണ്ടത് ഈ ഡയറിയിലൂടെയാണ്. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നായി ഇത് മാറി. യുദ്ധത്തിന്റെ ഭീകരതയും മനുഷ്യത്വത്തിന്റെ അതിജീവനവും ഈ കുറിപ്പുകൾ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ ഭാഗമായി റഷ്യൻ സോവിയറ്റ് ഫെഡറേറ്റീവ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അതിന്റെ പരമാധികാരം പ്രഖ്യാപിച്ചത് 1990 ജൂൺ 12-നാണ്. റഷ്യ ഡേ ആയി ഇത് ഇന്നും ആഘോഷിക്കപ്പെടുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിഘടിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറാനുള്ള റഷ്യയുടെ ഔദ്യോഗിക നീക്കമായിരുന്നു ഇത്. ബോറിസ് യെൽസിൻ റഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഇതിന് പിന്നാലെയാണ്. ശീതയുദ്ധത്തിന്റെ അന്ത്യത്തിനും ലോക രാഷ്ട്രീയ ഭൂപടത്തിലെ വലിയ മാറ്റങ്ങൾക്കും ഈ ദിവസം സാക്ഷ്യം വഹിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന 2002 മുതൽ എല്ലാ വർഷവും ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. കുട്ടികളെ അപകടകരമായ ജോലികളിൽ നിന്ന് സംരക്ഷിക്കാനും അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാനുമുള്ള ആഗോള ബോധവൽക്കരണമാണ് ഇതിന്റെ ലക്ഷ്യം. ദശലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്നും ചൂഷണത്തിനിരയാകുന്ന സാഹചര്യത്തിൽ ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ബാലവേല നിരോധിക്കുന്നതിനുള്ള നിയമങ്ങൾ കർക്കശമാക്കുന്നതിനും സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിനും ഈ ദിനം സഹായിക്കുന്നു. സ്പെയിനിന്റെ 300 വർഷത്തിലധികം നീണ്ട കോളനി ഭരണത്തിൽ നിന്ന് ഫിലിപ്പൻസ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1898 ജൂൺ 12-നാണ്. എമിലിയോ അഗ്വിനാൾഡോയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. ഫിലിപ്പൈൻ പതാക ആദ്യമായി ഉയർത്തപ്പെട്ടതും ദേശീയഗാനം ആലപിക്കപ്പെട്ടതും ഈ ദിവസമാണ്. എന്നിരുന്നാലും പിന്നീട് അമേരിക്കയുടെ നിയന്ത്രണത്തിലായ ഫിലിപ്പൈൻസ് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് വർഷങ്ങൾക്ക് ശേഷമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഫിലിപ്പൈൻസിന്റെ ഈ മുന്നേറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. 2-ാം ലോകമഹായുദ്ധകാലത്തെ അതിപ്രധാനമായ ഡി ഡേ അധിനിവേശത്തിന് 100 ദിവസത്തിന് ശേഷം 1944 ജൂൺ 12-ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഫ്രാൻസിലെ നോർമാണ്ടി തീരം സന്ദർശിച്ചു. സഖ്യകക്ഷികളുടെ മുന്നേറ്റം നേരിട്ട് വിലയിരുത്താനും സൈനികരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാനുമാണ് അദ്ദേഹം എത്തിയത്. യുദ്ധഭൂമിയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ജർമ്മനിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ നയതന്ത്ര പ്രാധാന്യമുള്ളതായിരുന്നു. യൂറോപ്പിനെ നാസി ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള സൈനിക നീക്കങ്ങൾക്ക് ഇത് വലിയ വേഗത നൽകി. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ച അലഹബാദ് ഹൈക്കോടതി വിധി പുറത്തു വന്നത് 1975 ജൂൺ 12-നാണ്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1971 പൊതു തെരഞ്ഞെടുപ്പിൽ അഴിമതി കാട്ടിയെന്ന് ആരോപിച്ച് ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്തു. ഈ വിധി വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമാവുകയും 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 12-ാം തീയതി. അസാധ്യമായതിനെ സാധ്യമാക്കിയ

കൃത്യനിഷ്ഠയുടെയും സത്യസന്ധതയുടെയും പര്യായമായ ഈ ശ്രീധരന്റെ ജന്മദിനമാണ് ഇന്ന്. പാലക്കാട് ജില്ലയിലെ കരിപ്പുഴയിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയുടെ നിർമ്മാണ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കുറിച്ച വ്യക്തിത്വമാണ്. 1964 ചുഴലിക്കാറ്റിൽ തകർന്ന രാമേശ്വരത്തെ പാമ്പൻ പാലം വെറും 46 ദിവസത്തിനുള്ളിൽ പുനർനിർമ്മിച്ചുകൊണ്ടാണ് ശ്രീധരൻ എന്ന എഞ്ചിനീയറെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. റെയിൽവേ നൽകിയ 6 മാസത്തെ കാലാവധിക്ക് വളരെ മുമ്പേ അദ്ദേഹം ആ ദൗത്യം പൂർത്തിയാക്കി തന്റെ അസാമാന്യമായ പ്രവർത്തന ശൈലി തെളിയിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പദ്ധതിയായിരുന്നു കൊങ്കൺ റെയിൽവേ. തുരങ്കങ്ങളും പാലങ്ങളും നിറഞ്ഞ ആ പാത നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി അദ്ദേഹം വിസ്മയം തീർത്തു. പിന്നീട് ഡൽഹി മെട്രോയുടെ തലവനായി എത്തിയ അദ്ദേഹം തലസ്ഥാന നഗരിയുടെ ഗതാഗത മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഇത്രമേൽ കൃത്യനിഷ്ഠയോടെയും അഴിമതിരഹിതമായും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിലും പാലാരിവട്ടം പാലത്തിന്റെ പുനർനിർമ്മാണത്തിലും അദ്ദേഹം വഹിച്ച പങ്ക് ഓരോ മലയാളിയും നന്ദിയോടെ ഓർക്കുന്നു. പത്മശ്രീ, പത്മവിഭൂഷൺ, ഫ്രഞ്ച് സർക്കാരിന്റെ ഷവലിയർ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 90s തളരാത്ത ആവേശത്തോടെ പ്രവർത്തിക്കുന്ന അദ്ദേഹം പുതിയ തലമുറയിലെ എഞ്ചിനീയർമാർക്കും ഉദ്യോഗസ്ഥർക്കും ഒരു മികച്ച പാഠപുസ്തകമാണ്. ജോലി തന്നെയാണ് ദൈവത്തോടുള്ള ആരാധന എന്ന് വിശ്വസിക്കുന്ന ഈ മഹാപ്രതിഭയ്ക്ക് ദീർഘായുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് നമുക്കിന്ന് ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ എഫ്എം. കേട്ടിട്ട് കൂട്ടുകൂടാ.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
1: PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും.
6: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04924255000.

0: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യം ജൂൺ 16 മുതൽ ലഭ്യമാകും. ജൂൺ 16 മുതൽ 30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇഷ്ടമുള്ള ഭാഷ തെരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തെരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസ സ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. ലോകകപ്പ് ആവേശം ജില്ലാ കളക്ടറേറ്റിലും. ലോകകപ്പ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കളക്ടറേറ്റ് വളപ്പിൽ തയ്യാറാക്കിയ സെൽഫി പോയിന്റ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായ TM ശശി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗം PR അശോകൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി MBiju എന്നിവർ സംസാരിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി വീഡിയോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. യോഗ്യത പ്രീ ഡിഗ്രി പ്ലസ് ടു അഭിലാഷണീയം. ദൃശ്യമാധ്യമ രംഗത്ത് കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. ന്യൂസ് ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ നൽകി വാർത്തകളായി അവതരിപ്പിക്കുന്നതിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. PRD പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇലക്ട്രോണിക്സ് വാർത്താ മാധ്യമത്തിൽ വീഡിയോഗ്രഫി വീഡിയോ എഡിറ്റിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന. അപേക്ഷകർ ജില്ലയിൽ സ്ഥിരതാമസക്കാരും സ്വന്തമായി ഡ്രൈവിംഗ് ലൈസൻസും വാഹനവുമുള്ളവരാകണം. വിഷ്വൽ വേഗത്തിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക അറിവും വാർത്താബോധവും ഉണ്ടാകണം. സ്വന്തമായി ഫുൾ HD പ്രൊഫഷണൽ ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ എഡിറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ലാപ്ടോപ്പും സെർവറിലേക്ക് ദൃശ്യങ്ങൾ തത്സമയം അയക്കാനുള്ള സംവിധാനവും ഉണ്ടാകണം. സ്വന്തമായി എഡിറ്റിംഗ് സ്യൂട്ട്, നൂതനമായ ഇലക്ട്രോണിക് വാർത്താശേഖരണ സൌകര്യങ്ങൾ, ലൈവ് വീഡിയോ ട്രാൻസ്മിഷൻ, ബാക്ക്പാക്ക് പോലുള്ള പോർട്ടബിൾ വീഡിയോ ട്രാൻസ്മീറ്റർ സംവിധാനങ്ങൾ എന്നിവ അധിക യോഗ്യതയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ കേസിൽപ്പെട്ടവരോ ശിക്ഷിക്കപ്പെട്ടവരോ ആകരുത്. ഇത് സംബന്ധിച്ച താമസപരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകൾ ഇല്ല എന്ന രേഖയും ഹാജരാക്കണം. വിശദമായ ബയോഡേറ്റ, കൈവശമുള്ള വീഡിയോ ഉപകരണങ്ങളുടെ വിവരങ്ങൾ, പ്രവൃത്തി പരിചയം എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ജൂൺ 18 വൈകിട്ട് 5 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സിവിൽ സ്റ്റേഷൻ പാലക്കാട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കുത്തനെ ചെരുവുകളുള്ള മലയോര മേഖലകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ കെട്ടിട സമുച്ചയങ്ങളുടെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി പഠനങ്ങൾ, എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവ നൽകുന്നതിനായി യോഗ്യരായ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് താൽപര്യപത്രം ക്ഷണിച്ചു. സ്ഥാപനത്തിന് മലയോര മേഖലകളിലെ വികസനം, അത്യാധുനിക സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ സാങ്കേതിക വിദ്യകൾ, പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിട രൂപകൽപ്പന എന്നിവയിൽ പ്രത്യേക വൈദഗ്ധ്യമുണ്ടായിരിക്കണം. AICTE, UGC, CSIR അംഗീകാരമുള്ളതോ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ മേൽനോട്ടത്തിലുള്ളതോ ആയിരിക്കണം. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, ഉദ്ദേശിക്കുന്ന കൺസൾട്ടിംഗ് ഫീസ് സഹിതം ഡയറക്ടർ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് കേശവദാസപുരം പട്ടം പാലസ് PO തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. അവസാന തീയതി ജൂൺ 15. ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയത്തിന് അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ച് വാങ്ങിയ 65 ചർക്കകളുടെ വിതരണോദ്ഘാടനം കിഴക്കഞ്ചേരി ഖാദി ഉൽപാദന കേന്ദ്രത്തിൽ TM ശശി MLA നിർവഹിച്ചു. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കലാധരൻ അധ്യക്ഷനായി. തൃക്കടരി ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കുട്ടിക്രിഷ്ണൻ നിർവഹിച്ചു. വീരമംഗലം GMLP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത അധ്യക്ഷയായി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 2026 ദേശീയ ഭിന്നശേഷി അവാർഡിന് നോമിനേഷൻ സമർപ്പിക്കാം. ഓരോ വിഭാഗത്തിലും ഓൺലൈനായാണ് നോമിനേഷൻ ലഭ്യമാക്കേണ്ടത്. അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾക്കായി www.awards.gov.in സന്ദർശിക്കുക. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജൂൺ 18 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. PSC അംഗീകൃത DCA കോഴ്സ്, അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, ആരോഗ്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും മലയാളം ടൈപ്പിംഗ് പ്രാവീണ്യവും നിർബന്ധം. നഗരസഭാ പരിധിയിലുള്ളവർക്ക് മുൻഗണന. യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും അപേക്ഷയും ജൂൺ 15 വൈകിട്ട് 5 ലഭ്യമാക്കണം. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റെ നിയമിക്കുന്നതിന് ജൂൺ 19 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത +2, അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഓക്സിലറി നഴ്സ് മെഡ്വൈഫ് ഉള്ളവർക്ക് മുൻഗണന. ഉയർന്ന പ്രായപരിധി 35 വയസ്സിൽ കവിയരുത്. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ ഉള്ളവർക്ക് മുൻഗണന. അസൽ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ആധാർ കാർഡും സഹിതമെത്തണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST അറബിക് മുഴുവൻ സമയ അധ്യാപക തസ്തികയിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. കൂടിക്കാഴ്ച ജൂൺ 15 രാവിലെ 10 നടക്കും. ജില്ലാ സാമൂഹിക നീതി ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ 9 മാസത്തേക്ക് ഡ്രൈവർ സഹിതം വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. നിർദ്ദ്രവ്യം 3,150 രൂപ. ജൂൺ 23 വൈകിട്ട് 3 സമർപ്പിക്കാം. മീൻവല്ലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയിലെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഹൈഡ്രോ മെക്കാനിക്കൽ ഉപകരണങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ നവീകരിക്കുന്നതിന് ഈ ടെൻഡർ ക്ഷണിച്ചു. നിർദ്ദ്രവ്യം 14,500 രൂപ. ജൂൺ 17 വൈകിട്ട് 4 സമർപ്പിക്കാം. കുഴൽമന്നം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ജൂൺ 17 ആരംഭിക്കുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 തത്തുല്യ യോഗ്യതയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം. PSC അംഗീകാരമുള്ള ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DTP എന്നീ 3 കോഴ്സുകളാണുള്ളത്. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡും ലഭിക്കും. ജാതി, വിദ്യാഭ്യാസ യോഗ്യത, ജനന തീയതി തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ജൂൺ 16 വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജൂൺ 17 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത BSc നഴ്സിംഗ്, GNM, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫറി കൌൺസിൽ രജിസ്ട്രേഷൻ, 2 പ്രവൃത്തി പരിചയം. യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും സഹിതം കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രോഗപകർച്ച തടയാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പെട്ടെന്നുള്ള കഠിനവും അസഹ്യവുമായ തലവേദന, കണ്ണുകൾക്ക് പിറകിലെ വേദന, സന്ധികളിലും പേശികളിലും വേദന, അഞ്ചാം പനി പോലെ നെഞ്ചിലും മുഖത്തും തടിപ്പ്, തിണർപ്പ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. തൃത്താല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റാത്തവർ ജൂലൈ 15 ഓഫീസിൽ ബന്ധപ്പെടണം. ഇതോടുകൂടി Info@7
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 BCA, 1 കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. 10th കഴിഞ്ഞ് +2 പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: അഖിലേഷം 90.4 പാലക്കാടിന്റെ നെഞ്ചിൽ കൂടാളം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ലൈഫിൽ പാളിച്ചകൾ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കഴിഞ്ഞ വർഷം ചെയ്ത മണ്ടത്തരങ്ങൾ ഓർത്ത് രാത്രി ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആളുകളോടാണ് എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത്. എനിക്കിന്ന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അങ്ങനെയുള്ള മനുഷ്യരോടാണ് പറയാനുള്ളത്. പഴയ മണ്ടത്തരങ്ങൾ ഓർത്ത് വിഷമിക്കുന്ന ആളുകള്, പണ്ട് ചെയ്ത തെറ്റുകൾ ഓർത്ത് ഇപ്പോഴും എഴുന്നേൽക്കുന്ന ആളുകള്, ദിവസവും നമ്മള് ഉറങ്ങാൻ നേരം കഴിഞ്ഞുപോയ കാലത്ത് ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഓർത്ത് കിടക്കുന്ന ആളുകള്, എപ്പോഴും മിസ്റ്റേക്സ് മാത്രം ആലോചിച്ച് നടക്കുന്ന ആളുകള്, അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്. നമുക്ക് അതിനെ റീസൈക്കിൾ ചെയ്യണം. അതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട് നിങ്ങളുടെ കൂടെ. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ സാധനം ഉണ്ടാക്കാറില്ലേ? അതേപോലെ നമ്മൾ പഴയ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് കുറച്ചുകൂടെ സ്മാർട്ട് ആകണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം പ്രണയിച്ച് തേപ്പ് കിട്ടിയെങ്കിൽ ഇത്തവണ പ്രേമിക്കുമ്പോൾ കണ്ണു പൂട്ടി ചാടരുത്, അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. ചെറിയ തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. മനുഷ്യരായതുകൊണ്ടാണ് ഈ തെറ്റുകളൊക്കെ പറ്റുന്നത്. പക്ഷെ ഒരേ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് അത്ര രസമുള്ള കാര്യമല്ല. സോ ലേൺ ആൻഡ് മൂവ് ഓൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ലൈഫിൽ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ, ഷോ തീർന്നു എല്ലാം പോയി. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഗൂഗിൾ മാപ്പ് ഇല്ലേ, ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. നമ്മളൊരു വഴി തെറ്റി വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ഗൂഗിൾ മാപ്പ് നമ്മളോട് പറയും, വണ്ടി അവിടെ നിർത്തിയിട്ട് നിങ്ങൾ കുറച്ചു നേരം മാറി ഇരുന്ന് കരയും, എന്തായാലും തെറ്റിയില്ലേ വഴി എന്ന് പറയോ. അയ്യേ നീ വഴി തെറ്റി പോയേ, നിന്റെ ജീവിതം തീർന്നു എന്ന് പറയാറുണ്ടോ? ഇല്ല. ആ ചേച്ചി വഴി തെറ്റിക്കുമെങ്കിലും കൂളായിട്ട് പറയും, റീറൂട്ടിംഗ് എന്നുള്ളൊരു കാര്യം പറയും, ഒരു യൂടേൺ എടുത്ത് വണ്ടി മെയിൻ റോഡിലേക്ക് കയറ്റാനായിട്ട് പറയും അല്ലെ. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നമ്മള് തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ചിന്ത, ആ ഒരു മനസ്സിലാക്കൽ നമ്മുടെ ഉള്ളിൽ വേണം, ആ ഒരു ലേണിംഗ് വേണം, ഇത് തെറ്റാണ് എന്നൊരു സംഭവം നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ റീറൂട്ടിംഗ് നമ്മൾ എടുക്കണം. ഒരു യൂടേൺ എടുത്ത് വണ്ടി തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറ്റി നമ്മുടെ ലൈഫും അതേപോലെ തന്നെ. ഒരു തെറ്റ് പറ്റിയാൽ അവിടെ ഇരുന്ന് കരയാതെ ഡിപ്രഷൻ അടിക്കാതെ ലൈഫ് ഒന്ന് റീറൂട്ട് ചെയ്യുക. വഴി തെറ്റിയാലല്ലേ പുതിയ വഴികൾ പഠിക്കുകയുള്ളൂ. സോ ജസ്റ്റ് റീറൂട്ട് ആൻഡ് റൈഡ് ഓൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ ആദ്യമായിട്ട് ഈ ചെറിയ ഫോണില് ഗെയിം കളിക്കില്ലേ? പണ്ട് സ്നേക്കും ബോളും അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഈ കുഞ്ഞു നോക്കിയ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആദ്യം കളിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോ കിട്ടൂല, ആദ്യം തന്നെ ഔട്ടായി പോകും. പക്ഷേ ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ആവും. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പിന്നെ നമ്മൾ ലോക്കാവുകയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ ദൂരെ എറിഞ്ഞ് കളഞ്ഞിട്ട് കളി നിർത്തി പോകാറുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്കറിയാം അതൊരു ഗെയിമാണ്. ഈ പുതിയ ഗെയിമിൽ നമുക്ക് കുറച്ചുകൂടെ പ്ലാനിങ്ങോടെ നമ്മൾ ഇറങ്ങും അല്ലെ. ഈ സ്ഥലത്തായിരിക്കും ആദ്യത്തെ ഒരു ഇതുണ്ടാവുക, ട്രിക്ക് ഉണ്ടാവുക. അവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒന്നുകൂടെ സൂക്ഷിച്ചായിരിക്കും ഗെയിം കളിക്കുക. രണ്ടാമത് കളിക്കുന്ന സമയത്ത് അതവിടെ സൂക്ഷിക്കണം, ഈ പോർഷൻ എത്തുമ്പോൾ സൂക്ഷിക്കണം. ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നീട് നമ്മൾ ആ ഗെയിം കളിക്കുമ്പോൾ. റിയൽ ലൈഫും ഒരു മൾട്ടിപ്ലെയർ ഗെയിമാണ്. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ പൊട്ടിപ്പോയെങ്കിൽ അടുത്ത മാച്ചിൽ റീസ്പോൺ ചെയ്യുകയാണ് അല്ലെ. തെറ്റുകൾ എന്ന് പറയുന്നത് വെറും ഗെയിം ഓവറല്ല, അതൊരു ന്യൂ ഗെയിം പ്ലസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇത്തവണ നമ്മുടെ കയ്യിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഗെയിമിൽ, ലൈഫ് എന്ന ഈ ഒരു ഗെയിമിൽ നമ്മൾ വിജയിച്ചിരിക്കും എന്നൊരു ഇതിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ആദ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെ എന്നെടുത്ത് നോക്കിക്കേ. അതിൽ നമ്മുടെ പഴയ ഹെയർ സ്റ്റൈലും നമ്മുടെ പഴയ വസ്ത്രധാരണവും അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുള്ള കൊല്ലാമാസ് ക്യാപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നു, ഈശ്വര, ഞാൻ അത്രയ്ക്ക് വലിയ പൊട്ടനായിരുന്നു, എന്തൊരു ക്രിഞ്ചായിരുന്നു ഞാൻ എന്നൊക്കെ തോന്നി നമ്മൾ ചിലപ്പോൾ തലയിൽ കൈവെക്കും അല്ലേ. എല്ലാവർക്കും ഉണ്ടാകും ആ ഒരു ഫീല്. അന്ന് നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തത്, പണ്ട് നടന്നിരുന്ന കോലം അല്ലേ, ഇതൊക്കെ നമുക്കുണ്ടാവും. ഈ പഴയ രൂപവും പഴയ മണ്ടത്തരങ്ങളും ഓർത്ത് ഇന്ന് നമുക്ക് ഈ ക്രിഞ്ച് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നാണക്കേട് തോന്നുന്നുണ്ട്, അതൊക്കെ ഒന്ന് ആർക്കൈവ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ആയി എന്നാണ് അതിനർത്ഥം. അന്ന് ചെയ്തതിനേക്കാൾ വലിയ ബുദ്ധി ഇന്ന് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പഴയ അബദ്ധങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. അന്ന് ഭയങ്കര കോമഡി ആയിരുന്നല്ലേ എന്റെ കാര്യം എന്നോർത്തൊന്ന് ചിരിക്കുക. ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു നേച്ചർ ലോയാണ്, പ്രകൃതി നിയമമാണ്. നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടിട്ട് വരാം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മളെയൊക്കെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില തെറ്റുകളുണ്ട്, അത് ചെയ്യാൻ പാടില്ല, പെർഫെക്റ്റ് ആയിരിക്കണം, തെറ്റുകൾ വരുത്താനേ പാടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ പെൻസിൽ ബോക്സിൽ പെൻസിലിൻ്റെ കൂടെ എന്താണ് തന്നിരുന്നത്? ഒരു ഇറേസർ അല്ലേ. എന്തിനാണ് ഈ പെൻസിലിൻ്റെ കൂടെ ഇറേസർ തരുന്നത്? നമ്മൾ മനുഷ്യരാണ്, എഴുതുമ്പോൾ തെറ്റുകൾ പറ്റും. ആ പെൻസിൽ ഉണ്ടാക്കിയ കമ്പനിക്കാർക്ക് വരെ ആ കാര്യം അറിയാം അല്ലേ. തെറ്റുകൾ തിരുത്താനാണ് ആ റബ്ബർ. പക്ഷേ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ, പ്രായമാകുമ്പോൾ നമ്മൾ ഈ പെൻസിലും ഇറേസറും ഒന്നും ഉപയോഗിക്കില്ല അല്ലേ. അത് മാറ്റിയിട്ട് നമ്മൾ പേനയിലേക്ക് മാറും. പേന കൊണ്ട് എഴുതുമ്പോൾ തെറ്റിയാൽ നമ്മൾ വൈറ്റ്നർ വെച്ചത് മാറ്റും. പക്ഷേ നമ്മൾ മാക്സിമം തെറ്റ് വരുത്താതെ എഴുതാൻ ശ്രമിക്കും അല്ലേ. ജീവിതത്തിൻ്റെ ഏത് സ്റ്റേജിലും തെറ്റുകൾ തിരുത്താനുള്ള ഓപ്ഷൻ നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും. എന്നാലും നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുപറ്റാത്തവരായിട്ട് ആരുണ്ട് ഗോപു എന്നൊരു ഡയലോഗില്ലേ, അതുപോലെ തെറ്റുപറ്റാത്ത ഒരു മനുഷ്യരും ഇല്ല ഈ ഭൂമിയിൽ. അതുകൊണ്ട് അബദ്ധങ്ങൾ പറ്റുന്ന സമയത്ത് നമ്മൾ അവിടെ വീണു പോവരുത്, നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ഇറൈസ് ഇറ്റ്, റീറൈറ്റ് ഇറ്റ്. അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ തോട്ട്സിൽ ഇന്ന് മുഴുവൻ ഉണ്ടാവണം. ഇന്നത്തെ എഴുത്തുമില്ല വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഉണക്കം മുന്തിരി. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

യെസ് അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് മടി പിടിച്ചിരിക്കരുത്, വേഗം വേഗം എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ടപ്പ ടപ്പയെന്നും ചെയ്തോളൂലോ. എന്തായാലും ഞാൻ ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ വലിയ മഴയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ. യെസ് ഗുഡ് മോർണിംഗ്, ആർ ജി ഹീറയാണ് നിങ്ങളുടെ കൂടെ അഹല്യ FM. ഈ ചെറിയ മഴ എന്ന് പറയുമ്പോഴേ മഴ പെയ്യാനൊരു ഇഷ്ടമില്ലാതെ പെയ്യില്ലേ, വേണോ വേണ്ടോ എന്നൊരു ഫീൽ, അങ്ങനത്തെ ഒരു മഴയായിരുന്നു ആക്ച്വലി ഇന്ന് എനിക്ക് കിട്ടിയത് രാവിലെ തന്നെ. ഈ പിള്ളേർ കരയുമ്പോൾ ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി കരയാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി മഴ പെയ്യും. അങ്ങനത്തെ ഒരു മോർണിംഗ് ആയിരുന്നു ഇന്ന് എന്റെ മോർണിംഗ്. നിങ്ങളുടെ മോർണിംഗ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം, ചിലപ്പോൾ നല്ല വെയിലായിരിക്കാം, ചിലപ്പോൾ നല്ല മഴയായിരിക്കാം. എന്തായാലും നല്ലൊരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിഷ് ചെയ്തിട്ട് നമ്മുടെ അഹല്യ വിഷസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഒന്ന് പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന്. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിണുങ്ങി ചിണുങ്ങി കരയുക എന്നൊക്കെ പറയുന്ന പോലെ, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചൈൽഡ്ഹുഡ് കളർഫുൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തോഷം മാത്രമല്ല അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് അല്ലേ അത്. അപ്പം ഇന്നത്തെ ദിവസത്തിന് ശരിക്കും അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് June 12 ബാലവേല വിരുദ്ധ ദിനമാണ്. അതായത് ബാലവേല പിള്ളേരെ, അതായത് പിള്ളേരെ പണിയെടുപ്പിക്കാൻ പാടില്ല, സിമ്പിൾ അല്ലേ, അതെല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ പല ഇൻസിഡൻസും അങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള അറിവാണ് കുട്ടികൾക്ക്. അതായത് ഇപ്പോൾ അറൌണ്ട് അവരുടെ ഒരു ഏജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 14 താഴെയുള്ള ഒരു കുട്ടികളെയും നമ്മൾ ജോലിക്ക് അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് നിയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമങ്ങൾ പറയുന്നത്. 14 മുതൽ 18 വരെയുള്ള കുട്ടികളെ ഇനിയിപ്പോൾ ജോലിക്ക് ഇങ്ങനെ അവർക്ക് വേറെ സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകേണ്ടി വരികയാണെങ്കിൽ അവരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിൽ അവരെ കൊണ്ടിടാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിനെ നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാനാ പറ്റുക, 14 വരെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുക. അതുകൊണ്ടാണ് നമ്മളെ ഗവൺമെന്റ് സ്കൂളുകൾ, അതെ, സൗജന്യമായിട്ട് സ്കൂളുകളിൽ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ ഒരു ഒരു വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ കുട്ടിക്കാലം അവരുടെ അടുത്ത് നിന്ന് വലിച്ചു പറിച്ചെടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ വലുതായപ്പോൾ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മൾ വലിയ തെറാപ്പിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും തുടങ്ങിയിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയൂ. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് അഡൽട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്. അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ചില പേടിപ്പിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാക്കാം, ഇതൊക്കെ നമ്മളുടെ ലൈഫിനെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഹീര എന്റെയൊക്കെ ചൈൽഡ്ഹുഡ് ആയിരുന്നു, ചൈൽഡ്ഹുഡ് അടിപൊളിയായിരുന്നു, ഞങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ഇവിടെ നടന്നിട്ടുണ്ട്, അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് പറയാൻ പലർക്കും പറ്റും. അതൊരു പ്രിവിലേജ് ആണ്, നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ ഒരു എന്താ പറയുക ഒരു പ്രിവിലേജ്ഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. വി ഷുഡ് ഫീൽ വെരി വെരി വെരി ഫോർച്ചുനേറ്റ് അബൌട്ട് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറയുന്നത് നമ്മുടെ വീടുകളിലോ ചുറ്റുപാടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസുകളിലോ അങ്ങനെയുള്ള ഇൻസിഡൻസ് കുട്ടികളെ വർക്ക് ചെയ്യിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളോട് ഇനി ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആക്ച്വലി ഇതൊന്നുമല്ല. കാരണം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം കുട്ടികളെ ബാലവേല എടുപ്പിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ചില സമയത്ത് നമുക്ക് തോന്നില്ലേ പിള്ളേർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ പിള്ളേർ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണെന്ന് ചില സമയത്തെങ്കിലും നമുക്ക് തോന്നാറുണ്ടല്ലേ. ഇപ്പോൾ നമ്മളുടെ പഴയ കാലത്തെ പോലെയല്ലല്ലോ ആൺകുട്ടികൾ വേറെ പണിയെടുക്കണം, പെൺകുട്ടികൾ വേറെ പണിയെടുക്കണം, അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും ഇപ്പം നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിൽ നമ്മൾ കാണാറില്ല. കാരണം എല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ചെറിയ കുക്കിംഗ് ഹാബിറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറുതായിട്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടികളായിക്കോട്ടെ, അല്ലെങ്കിൽ നന്നായി എന്താ പറയുക ഒരാളോട് പെരുമാറാനായിക്കോട്ടെ. ഇപ്പൊ പലപ്പോഴും ഞാൻ, എനിക്ക് ഓർമ്മയില്ല ഏത് ഇന്റർവ്യൂവിൽ ജയസൂര്യ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് മോൻ ഇങ്ങനെ വീട്ടിലിരുന്ന് ഫോൺ നോക്കുന്ന സമയത്ത് ആരെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫോൺ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെറുതെ എങ്ങനെ ഒരാൾ വരുമ്പോൾ നമ്മൾ ഫോൺ നോക്കിയിരിക്കുന്നത് ഒരു മര്യാദയല്ല, അതൊരു ബേസിക് മാനേഴ്സ് ആണല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് ഈ ഒരു ഫോണിനോട് ഇത്രയും ഒരു അഡിക്ഷൻ ഉള്ളത്. പണ്ട് കാലത്ത് ചിലപ്പോൾ വായനയോടായിരിക്കും ആൾക്കാർക്ക് അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചില ഹാബിറ്റുകൾ അല്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും തോന്നില്ല ഇത് കുട്ടികളെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പാരന്റ്സ് ഇത് പഠിപ്പിക്കേണ്ട കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന ചില ചില കാര്യങ്ങളുണ്ടാവല്ലോ, അതാണ് നിങ്ങൾ ഇന്ന് എന്നെ വിളിച്ച് പറയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റെ ബേസിക് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് കുക്കിംഗ്, എനിക്ക് അത്ര നന്നായി കുക്കിംഗ് അറിയില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് ചെറുപ്പത്തിൽ ഇച്ചിരി കൂടെ ഒക്കെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പൊ
കുക്കിംഗ് ഒരു ബേസിക് സ്കില്ലാണ്, അവിടെ ഒരു ജെൻഡർ ഒന്നുമില്ല, ആൺകുട്ടികൾ പഠിക്കേണ്ട, പെൺകുട്ടികൾ പഠിച്ചോട്ടെ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ എനിക്ക് ഇതും കൂടെ പഠിക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിരുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താണ് എന്ന് എന്നെ ഒന്ന് വിളിച്ചു പറയണം. സോ ഇന്നത്തെ ആദ്യത്തെ പാട്ട് വരുന്നത് നമ്മൾ ഐഷ എന്ന സിനിമയിൽ നിന്നൊരു പവർ പാക്ഡ് സോങ്ങോട് കൂടിയാണ് നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വേഗം വേഗം വിളിച്ചോളൂ, 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാനിവിടെ റെഡിയാണ്. പിന്നെ നിങ്ങളുടെ മെസ്സേജസ് വായിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺഡ് അഹല്യ FM. ദിസ് ഈസ് RJ ഹീറ വിത്ത് യു.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
2: Ahalya wishes. Your lovely wishes on Ahalya FM 90.4.
3: യെസ്, അങ്ങനെ സമയം എന്തേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നു അല്ലെ, ഇന്നലെ മറ്റേ മെക്സിക്കോയിൽ ഇങ്ങനെ ഇപ്പൊ നമ്മള് നമ്മുടെ എന്താണ് ലോകകപ്പിൽ ആര് ജയിക്കും, ഏത് ടീം ജയിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. പല ഫൈറ്റുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, അങ്ങനെ ഫുൾ ഒരു എനർജറ്റിക് വൈബിലാണ് ശരിക്കും നമ്മൾ ലോകകപ്പിനെ എപ്പോഴും വരവേൽക്കുന്നത് അല്ലെ. ആൻഡ് ഇപ്രാവശ്യം തന്നെ നമ്മുടെ ചരിത്രത്തില് 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റില് മൊത്തം 104 മത്സരങ്ങൾ ഉണ്ടെന്നാണ് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂലേ, ഓ ഇതിൽ ഏതൊക്കെ ഗെയിമൊക്കെ കാണണം, എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഇനി പ്ലാൻ ചെയ്യാൻ കിടക്കുന്നത് അല്ലെ. സമയം എന്തെയ്യ, അങ്ങനെ 8 കഴിഞ്ഞ് 13 ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലിയ FM ആണ്. നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ചൈൽഡ് ലേബറിനെ പറ്റിയായിരുന്നു അല്ലെ. നമ്മളെ കുട്ടികളെ എങ്ങനെ ഇപ്പൊ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പൊ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി അല്ലെങ്കിൽ ഏതൊരു ഫുട്ബോളറിനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവര് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് ഒക്കെ അവർക്ക് വേണ്ടി മാറ്റിവെച്ച സമയം, അതിനുവേണ്ടി എടുത്ത ഡെഡിക്കേഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. കാരണം അത്ര മാത്രം ഒരു കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനൊരു സ്പോർട്സ് പേഴ്സൺ ആയിട്ട് മാറ്റണമെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത് അവരുടെ ലൈഫിൽ തന്നെ എന്താ പറയാ, ഒരു ടേണിംഗ് പോയിന്റ് എന്നോ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം അവരുടെ ലൈഫ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബാലവേലയൊക്കെ എടുത്ത് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവരുടെ ചൈൽഡ്ഹുഡ് കുറച്ച് ട്രോമാറ്റിക് ആയിരുന്നെങ്കിൽ അവർ ഇന്ന് ഈ കാണുന്ന സക്സസ്സിൽ ഒരിക്കലും എത്തില്ലായിരുന്നു. അപ്പം ഇതൊരു വലിയൊരു ലേണിംഗ് ആണ് നമുക്കല്ലേ. നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ കുട്ടികൾക്ക് ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് ഒരു നല്ല ചൈൽഡ്ഹുഡ് കൊടുക്കുക എന്നുള്ളത്. എന്തായാലും എന്തേ, അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാൾ വിളിക്കുന്നുണ്ട്. ഹലോ.
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാ?
4: ഉഷ വളവുപാലം.
3: ഓക്കെ, ഉഷ ചേച്ചി എവിടുന്നാ വിളിക്കണേ? വളവുപാലം.
4: വളവുപാലം ഇപ്പൊ പക്ഷെ അവിടെയല്ല, തൃശ്ശൂര്.
3: ആ തൃശ്ശൂര്? തൃശ്ശൂർ എവിടെ?
4: കൂർക്കഞ്ചേരി.
3: കൂർക്കഞ്ചേരി. ഞാൻ ഇവിടെ പുത്തൂരാണ്.
4: അതെ, അവിടെ
3: പുത്തൂര്. പുത്തൂര് മരോട്ടിച്ചാല്.
4: നമ്മുടെ പാർക്കിന്റെ അടുത്ത്.
3: അതെ, നല്ല സന്തോഷായിട്ട് എനിക്കൊരു തൃശ്ശൂർക്കാരി കിട്ടിയപ്പോ.
4: പുതിയ ആ ഹീരോ ഒന്ന് വിളിക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കി. താങ്ക് യു മോളെ.
3: ഓക്കെ, അപ്പൊ ഉഷ ചേച്ചി, നമ്മുടെ കുട്ടികള് ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നാ പറയണേ. ഇന്ന് ബാലവേല വിരുദ്ധ ദിനമാണ്, പക്ഷെ കുട്ടികൾ എന്നാലും അറിഞ്ഞിരിക്കണം എന്ന് ഉഷ ചേച്ചിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ?
4: എല്ലാം അറിയണം അവര്. ഇനിയുള്ള തലമുറ പറഞ്ഞ നമ്മുടെ ഞങ്ങളുടെ 90s അല്ല 80s അല്ല വേറെ ഉള്ള മെന്റാലിറ്റി ഉള്ളവരാണ്. അപ്പൊ അവര് എല്ലാം അറിയണം, ഇല്ലായ്മയും വല്ലായ്മയും, എങ്ങനെ ചോറ് എങ്ങനെ വരുന്നു, അരി എങ്ങനെ വരുന്നു, എല്ലാം അറിയണം. അതുപോലെ കുടുംബത്തിലും അച്ഛനമ്മമാരെ ബഹുമാനിക്കാനും പ്രായമായവരെയും എല്ലാവരും എല്ലാം അറിയണം മോളെ. എന്നാലന്നെ ഇനിയുള്ള കാലത്തൊക്കെ പറ്റുള്ളൂ.
3: അതെ, അപ്പൊ കുടുംബത്തിനും അതുപോലെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ അറിയണം തന്നെയാണ്.
4: എത്ര വലിയ പഠിപ്പ് പഠിച്ചാലും നമ്മൾ വന്ന വഴിയും മറക്കാൻ പാടില്ല, അതുപോലെ എങ്ങനെയാണെന്നുള്ളതും അറിയണം. എന്താ പറയാ, തിരിച്ച് ബാക്കിലേക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്താപം വേണ്ടാലോ.
3: അതെ അതെ. അല്ല, ഉഷ ചേച്ചി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വലുതായി ഇപ്പൊ തോന്നിയിട്ടുണ്ടോ, എന്റെ അച്ഛനും അമ്മ എന്നെ ഇത് പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇത് പഠിക്കാൻ പറ്റിയെന്ന് അങ്ങനെ തോന്നി?
4: അല്ല, അന്നുള്ള സാഹചര്യങ്ങളിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ല. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ്, ഭർത്താവിന്റെ അവിടെ വന്നിട്ടാണ് പിന്നെ +2 പിന്നെ SLC ഒക്കെ എഴുതിയെടുത്തത്. അല്ല, അന്നുള്ള സാഹചര്യത്തെ കുറ്റപ്പെടുത്താനോ 10-18 എങ്ങനെയെങ്കിലും ബാധ്യത വേറൊരാളുടെ തലയിൽ കൊണ്ട് വെക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ ചിന്താഗതിയും ഇല്ലായിരുന്നു കേട്ടോ, ഇങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ല. ഒരു കുടുംബത്തിൽ പോയി നമ്മൾ അവരോടുകൂടി കുട്ടി മക്കൾ അങ്ങനെയുള്ള ഒരു സംരക്ഷണമോ നമ്മളും ആഗ്രഹിക്കുക. പക്ഷെ ഇന്നുള്ള കാലം അങ്ങനെയല്ല. ഈ ബുദ്ധി അന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറിപ്പറ്റി വല്ല ജോലിയിൽ ഇരുന്നിട്ടുണ്ട്.
3: സാരല്ല, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ. ശരി, തൃശ്ശൂർ മഴ ഉണ്ടോ?
4: ആ, പിന്നെ ഉണ്ട്, രാവിലെ തുടങ്ങിണ്ട്.
3: ശരി ശരി, ഓക്കെ ഉഷ ചേച്ചി, അപ്പൊ നടക്കട്ടെ കേട്ടോ. ബൈ ബൈ.
4: ബൈ ബൈ.
3: ശരി, അപ്പൊ ഉഷ ചേച്ചി തൃശ്ശൂരിന്ന് വിളിച്ചതിന്റെ സന്തോഷമാണ് എന്റെ ഒരു വോയിസിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഉഷ ചേച്ചി പറഞ്ഞ പോയിന്റ് ശരിയാണ്, അന്ന് വിദ്യാഭ്യാസത്തിനൊന്നും നമ്മൾ ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. എങ്ങനെയെങ്കിലും ആരുടെങ്കിലും തലയിലൊക്കെ അങ്ങ് കെട്ടിവെക്കുക, അങ്ങനെയാണ് നമ്മളുടെ പാരന്റ്സ് ഒക്കെ നമ്മളെ വളർത്തിയിരുന്നത് അല്ലെ. എന്തായാലും അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
5: അജീഷ് പൊൻപറമ്പാണ്, എറണാകുളത്തുനിന്ന്.
3: അജീഷ്, സുഖാണോ?
5: സുഖാണ്.
3: പറ, എങ്ങനെയുണ്ട് നമ്മുടെ എറണാകുളത്ത് മഴയൊക്കെ?
5: മഴ ഇന്നലെ പകല് മഴ കുറവായിരുന്നു, രാത്രി പെയ്തിട്ടുണ്ട്.
3: ഓക്കെ, ശരി. അപ്പൊ അജീഷ് പറയൂ, എന്താണ് കുട്ടികൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം എന്ന് അജീഷിന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ?
5: ബേസിക് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും പഠിച്ചിരിക്കും.
3: ഓക്കെ.
5: അപ്പൊ നമ്മളിപ്പോ വാഷ് ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മള് ഭക്ഷണം കഴിക്കുന്ന കാര്യമാണെങ്കിലും ഭക്ഷണം കഴിച്ച പാത്രം കഴുകിക്കുക, അതുപോലെ വീട്ടിലെ കാര്യങ്ങള്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് അറിഞ്ഞിരിക്കണം തീർച്ചയായും.
3: ഓക്കെ, അതിലിങ്ങനെ പാരന്റ്സ് ഭയങ്കരമായിട്ട് പോയി പാമ്പർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലാന്നല്ലേ. ഓക്കെ അജീഷ്, അജീഷിന് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചൈൽഡ്ഹുഡിൽ പഠിക്കണം എന്ന് തോന്നിട്ട് പഠിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു വിഷമം ഉണ്ടോ?
5: പഠിക്കണം തോന്നിട്ട് ഡാൻസ് പഠിക്കണം എന്ന് വിചാരിച്ചിണ്ടായിരുന്നു, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല.
3: ആണോ? അപ്പൊ ഇനിയും പഠിക്കാലോ?
5: ഇനി പഠിക്ക, പക്ഷേ ഇപ്പൊ ഒരു ചമ്മല്.
3: ചമ്മലൊന്നും വേണ്ട കേട്ടോ, നല്ലൊരു ഡാൻസ് ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യുക, എന്നിട്ട് എന്നെ വിളിച്ച് പറയണം കേട്ടോ. ആയിക്കോട്ടെ, ഉറപ്പ് പറ, സത്യം പറ.
5: ഉറപ്പ് പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ്ടേ?
3: പിന്നെ പിന്നെ ചെയ്യണം, അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യൂ. ഓക്കെ.
5: ഞാൻ ഇപ്പൊ ഇങ്ങനെ വിളിച്ചത്, നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി വളർന്നതാണ്, വീട്ടിൽ രണ്ട് ആൺകുട്ടികളാണ്.
3: ശരി.
5: അപ്പൊ നമ്മളെ ചെറുപ്പത്തിൽ ഞാനാണെന്ന് വീട്ടിലെ പെൺകുട്ടി, അതായത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്, മുറ്റടിക്കണം, വീട് ആകെ അടിച്ചു കയറണം, പുറത്തടിച്ചു കയറണം, വെള്ളം കൊണ്ടുവരണം, പശു ഉണ്ട്, പശുവിനെ മേയ്ക്കാൻ പോകണം, എല്ലാ എല്ലാ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ തന്നെ ചെറുപ്പത്തില് ഫുഡ് കഴിച്ചാൽ നമ്മൾ തന്നെ പാത്രം കഴുകുന്നു, നമ്മൾ തന്നെ എടുക്കുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു, നമ്മൾ തന്നെ കഴുകി വയ്ക്കുന്നു, ഡ്രസ്സ് കഴിക്കുന്നു, അങ്ങനെ എല്ലാം നമ്മൾ തന്നെ ചെയ്ത് വളർന്നു. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു ജോലി കിട്ടിയാലും ഒറ്റയ്ക്ക് അവിടെ പോയാലും നമുക്ക് അതിന്റെ ഒരു പ്രശ്നമില്ല, നമ്മളെല്ലാം സ്വന്തമായിട്ട് ചെയ്യും.
3: അതെ അതെ, നമ്മളതിങ്ങനെ പെൺകുട്ടികളുടെ ജോലികളാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല.
5: ഇല്ല,
3: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അജീഷ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ആർക്കാണ് വിഷസ്?
5: വിഷസ് ഇതുപോലെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്ന നല്ല കുട്ടികൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
3: അപ്പൊ അവർക്ക് വേണ്ടിട്ടാണോ?
5: അതെ അതെ, ആ കുട്ടികൾക്ക് വേണ്ടി.
3: ശരി ശരി, ഓക്കെ അജീഷ്, ഇനിയും വിളിക്കണം കേട്ടോ. താങ്ക് യു. ഓക്കെ. അപ്പൊ എന്തായാലും അജീഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങളും, നമ്മളുടെ ഒരാളുടെ ബേസിക് കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കുക, നമ്മളുടെ ഡ്രസ്സ് കഴുകുക, ഇതൊക്കെ നമ്മളിങ്ങനെ കുട്ടികളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അങ്ങ് വീർപ്പ് മുട്ടിച്ചിട്ട് ഇതൊന്നും ചെയ്യിപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ല. നാളെ വേറൊരു സ്ഥലത്ത് പോകുമ്പോഴാണ് ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരിക. അപ്പൊ അവിടെ ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതെ ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബേസിക് ആവശ്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തായാലും എന്റെ അടുത്ത ഒരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, ഇതാരാ?
6: സുമയാണ്.
3: ഉമ,
6: സുമ, സുമ,
3: സുമ, സുമ ചേച്ചി, സുഖാണോ? എനിക്കും സുഖാണ് കേട്ടോ, താങ്ക് യു. ശരി, അപ്പൊ സുമ ചേച്ചി പറയൂ, എന്തൊക്കെയാണ് കുട്ടികൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ?
6: പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടില്ല.
3: ഓക്കെ.
6: ഇതിപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം, ഒരു ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് ഓഫാക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കാൻ പറ്റില്ല, അവനോ എണീറ്റ് പോയി ചെയ്യണം.
3: അതും
6: മറ്റുള്ളവരുടെ തലയിൽ ഏറ്റി വെക്കണ ഒരു പരിപാടിയാണ്. ഇപ്പോഴത്തെ ഏകദേശം ഉള്ള ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞാണ്. പിന്നെ എന്റെ ചെറുപ്പത്തിൽ എന്നെ നന്നായി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല മടിച്ചായിരുന്നു.
3: അയ്യോ, എന്നിട്ട്
6: അതുകൊണ്ട് എന്നെ എന്റെ ചേച്ചി, അതായത് എന്റെ ചേച്ചിയാണ് എന്നെ കൂടുതൽ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നത്.
3: ഓക്കെ.
6: അമ്മ അച്ഛനും ഉണ്ട്, അമ്മ ജോലിക്ക് പോകും, അച്ഛനും പോകും, പിന്നെ എന്നെ കൂടുതൽ ശ്രദ്ധിച്ചത് എന്റെ ചേച്ചിയായിരുന്നു.
3: ഓക്കെ.
6: ആ ചേച്ചിനെ വെട്ടിച്ചിട്ട് ഞാൻ കളിക്കാൻ പോകും.
3: അമ്പോ, മിടുക്കിയാണ്.
6: അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പഠിക്കാത്തതിന്റെ ആ വിഷമം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയണ്ട. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളുടെ അടുത്ത്, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്, അവരടുത്ത് ഞാൻ പറയാം, ആൺകുട്ടികളാണെന്ന് പറഞ്ഞാലും പോലെ നന്നായി പഠിക്കുക, ഇപ്പോഴത്തെ സമൂഹത്തിനോട് എങ്ങനെ നമ്മള് കൂറ് പുലർത്തും എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. അതായത് വീട്ടിൽ നിന്നാണ് ആദ്യം അത് പഠിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള പഠിത്തം മാത്രം പോരാ, മറ്റുള്ളവരെ ബഹുമാനിക്കാനും സംസാരിക്കാനും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ആദ്യം പറയണം. ഞാനൊക്കെ നല്ലോണം ദേഷ്യപ്പെടും, എല്ലാം ചെയ്യാറുണ്ട്. പഠിത്തത്തിന്റെ കാര്യം ഞാൻ അവരിൽ ദിവസം ചീത്ത
3: പറയും.
6: അതായത് ഞാൻ പഠിക്കാത്ത ആ വിഷമം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. എന്നെ പോലെ എന്റെ മക്കൾ വരരുത്, എന്നെക്കാൾ ഉയരങ്ങളിൽ എത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
3: മനസ്സിലായി മനസ്സിലായി. അതുകൊണ്ട്
6: അത്രേ ഉള്ളൂ എനിക്ക്.
3: ശരി ശരി. പിന്നെ ആർക്കൊക്കെ വിഷസ് കൊടുക്കണ്ടേ നമുക്ക്?
6: എന്റെ മോന്റെ പിറന്നാളാണ്.
3: ആഹാ, മോന്റെ പേരെന്താ?
6: ഭരത്.
3: ഓക്കെ, അപ്പൊ ഭരത്തിന് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ.
6: താങ്ക് യു.
3: പറയണം ഭരത്തിന്റെ അടുത്ത്. ഓയ്യടോ, ഫോൾ കട്ടായി പോയല്ലോ. ശരി, എന്തായാലും സുമ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ഫാൻ ഇട്ടു, ആ ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു പൈപ്പിലൊന്ന് വെള്ളം എന്തെങ്കിലും ആവശ്യത്തിനെടുത്തു, അത് കൃത്യമായി ക്ലോസ് ചെയ്യുക, ഇതൊക്കെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പിള്ളേർ മറന്നു പോകുന്നതായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതൊന്നും ഓർമ്മിപ്പിക്കുക, ഈ റിസോഴ്സസ് ഒന്നും നമുക്ക് വെറുതെ കിട്ടിയ കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മൾ വൃത്തിയായും ഭംഗിയായും ഒക്കെ ഉപയോഗിക്കണം എന്നുള്ള ബേസിക് അറിവുകൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വളരെ വളരെ വളരെ അത്യാവശ്യമാണ്. എനിക്ക് ആ പറഞ്ഞ പോയിന്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് അതുപോലെ തന്നെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരേപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, അവരുടെ ജോലി കാശ് ഇതൊന്നും നോക്കിയിട്ടല്ലോ നമ്മൾ ആൾക്കാരെ ബഹുമാനിക്കേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെടും. എന്തായാലും എന്റെ കോളേഴ്സിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല നല്ല പോയിന്റുകളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും അടുത്ത പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി കോളേഴ്സിന്റെ കാര്യങ്ങളും കൂടെ കേൾക്കാം, അവർക്ക് എന്തൊക്കെയാ പറയാനുള്ളത് എന്ന്. നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്പർ. അടുത്തത് നമ്മളൊരു നല്ലൊരു പാട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യണം. കുമാരി സിനിമയിൽ നിന്ന് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കൂടെ. ദിസ് ഇസ് RJ ഹീറ.

0: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250-ലധികം പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞു ചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4.
2: യെസ്, അങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഹലോ ഹലോ, ഇത് ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്? ഹലോ, പറഞ്ഞോളൂ, ഇത് ആരാ?
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഇത് ആരാന്ന് പറയൂ.
3: അൻസാർ,
2: സുഖാണോ? നല്ല വർത്താനോ? ആരുടെ? എന്റെ ആണോ?
3: മലപ്പുറം ഭാഷയാണ്.
2: നല്ല വർത്താനം എന്ന് പറയുന്നത് അല്ലേ? അത് കുഴപ്പമില്ല. താങ്ക് യു ട്ടോ ചേട്ടാ.
3: ഗുഡ് മോർണിംഗ് പറയാനുണ്ട്.
2: ഗുഡ് മോർണിംഗ് പറയാനുണ്ടോ? ഞാൻ അതിനു മുന്നൊരു ചോദ്യം ചോദിക്കട്ടെ?
3: പറയൂ.

0: നമ്മള് ഇന്ന് ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. കുട്ടികളെ പണിയെടുപ്പിക്കാൻ പാടില്ല
1: ആണ്.
0: പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് ചേട്ടന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ?
1: എന്തോ
0: ചേട്ടന് വീട്ടിലുള്ള കുട്ടികൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ?
1: അത് നമ്മള് കുട്ടികളെ ബാലവേലയിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിന്നെ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും നമ്മള് കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല.
0: ഓക്കെ, ലഹരി വസ്തുക്കളൊക്കെ അല്ലേ?
1: ആ ലഹരി വസ്തുക്കളും മറ്റുള്ള ഏത് കാര്യങ്ങളായാലും കുട്ടിയെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല.
0: ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ
1: ആ നമ്മള് കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതൊക്കെ പിന്നെ അങ്ങനെ കുട്ടികളെ അവിടെ വഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ പല മോശമായ കാര്യത്തിൽ അവരിടപെടും.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അതുകൊണ്ട് നമ്മള് അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം.
0: ഓക്കെ,
1: അതുപോലെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: പിന്നെ ഒരാൾക്ക് വേണ്ടി ഒരു വെഡിക്കാനെ ശ്രീ പറയാറുണ്ട്.
0: വിശ്വാസമുണ്ടോ?
1: പിന്നെ കുമരകത്തുള്ള ഒരു ഷീബ, പിന്നെ ഷീബ ചേച്ചിയുടെ ഇളയ മകൾക്കാണ്.
0: ഷീബ ചേച്ചിയുടെ ഇളയ മകൾക്ക് വെഡിങ് ആനിവേഴ്സറി.
1: സുമി അജിത്ത്.
0: സുമി അജിത്ത്,
1: അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്.
0: ശരി ശരി, ഓക്കെ.
1: അവർക്കൊരു ദീർഘായുസ് ആയിരുന്നു.
0: ശരി ശരി, ഓക്കെ.
1: മിസ്സസ് പറയാനുള്ളതേ, പിന്നെ നമ്മുടെ പിന്നെ അഖില്യ FM കേൾക്കുന്ന മുഹമ്മദ് വടക്കേവാനൂര്,
0: ഓക്കെ,
1: നിങ്ങൾക്ക് അത് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്.
0: ശരി ശരി, ഓക്കെ ചേട്ടാ, താങ്ക് യു ട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വലിയൊരു നീണ്ട ലിസ്റ്റാണ് വിഷസ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് എല്ലാവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആൾക്കാർക്ക്, പിന്നെ ഈ പറഞ്ഞ മാതിരി അവരുടെ ഒരു FM കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറെ കുറെ ലിസ്റ്റ് എനിക്ക് പറഞ്ഞ എല്ലാവർക്കും ഈ വിഷസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്റെ അടുത്ത കോളർ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: ചന്ദ്രനാർന്നുള്ള ഷൺമുഖനാണ്.
0: ഷൺമുഖൻ ചേട്ടാ, സുഖാണോ?
2: വർഷയാണോ? വർഷയാണോ?
0: പരിചയപ്പെട്ടു. ഹലോ, ഹായ്.
2: വന്നിട്ട്
0: ഒരാഴ്ച ആയിട്ടു
2: കേട്ടോ. ശരി മോള്.
0: ശരി ശരി, അപ്പൊ ചേട്ടാ എവിടെന്നാ വിളിക്കുന്നേ?
2: ഞാന് പാലക്കാട്, അല്ല, ചന്ദ്രനഗർ.
0: പാലക്കാട്. പാലക്കാട് തന്നെ അല്ലേ?
2: പാലക്കാട് ചന്ദ്രനഗർ.
0: ശരി ശരി, അപ്പൊ ചന്ദ്രേട്ടൻ പറയൂ, അല്ല ഷൺമുഖൻ ചേട്ടൻ പറയൂ.
2: ഓക്കെ,
0: അപ്പൊ ചന്ദ്രനഗറിൽ നിന്ന് വിളിക്കുന്ന ഷൺമുഖൻ ചേട്ടൻ പറയൂ, നമ്മുടെ കുട്ടികള് ബേസിക് ആയിട്ട് അറിഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: നമ്മള് കുട്ടികളെ നമ്മള് പ്രത്യേകമായിട്ട് ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയാ, നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവരൊക്കെ വലുതായി, പിന്നെ പേറെ കുട്ടികളാണ്.
0: ഓക്കെ,
2: അവർക്ക് നമ്മള് എന്താ ലെസൺ അറിയാത്തത് നമുക്ക് അറിയണത് അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ നമ്മള് അത് അങ്ങനെയല്ല, ചീത്ത പറയുക, തല്ലു, അങ്ങ് ഇതുവരെ തല്ലിയിട്ടൊന്നുമില്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും.
0: ഓക്കെ,
2: അപ്പോ വേറെ നമ്മള് നല്ല വിധത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കുക,
0: നമ്മള് നല്ല എക്സാമ്പിള് കാണിച്ചു കൊടുക്കുക അല്ലേ.
2: അതെ അതെ അതെ. ആ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എന്റെ അഖില കുട്ടിക്ക് ഇന്ന് ബർത്ത്ഡേ ആണ്.
0: ശരി, അപ്പൊ അഖില കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ.
2: ആ പിന്നെ നമ്മുടെ ടു വീലർ സതീഷ് എലപ്പുള്ളിയില്, അയാൾക്ക് എന്റെ ഒരു ഹായ് പറയാ.
0: ഓക്കെ,
2: ഒരു മിനിറ്റ് മാ, ഒരേ മിനിറ്റ് അഖില, ഒരേ ഒരു
0: ഹലോ.
2: ശരി മോളെ.
0: ആ ശരി, ഓക്കെ കേട്ടോ, അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം കേട്ടോ.
2: അല്ല അല്ല, പേര് പറഞ്ഞ മനസ്സിലായില്ല, എന്താ അത്?
0: എന്റെ പേരാണോ?
2: ആ
0: ഹീര.
2: ഓ ശരി ശരി ശരി, ഇപ്പൊ ഇനി മറക്കില്ല, മറക്കില്ല. ഷീല നല്ലാർക്കണോ? എന്നാ
0: ഷീല അല്ല ഹീര.
2: ഹീരയാ, എന്നെല്ലാം പേരടാപ്പാ, നമ്മ കൂട്ടാൻ നിൽക്കണം പേരൊക്കെയൊക്കെ വെച്ചിരിക്കും. ചീര എന്നൊക്കെ
0: ഹീര.
2: ശരിപ്പോട്ടെ. അല്ല, ചീരയുടെ വീട് എവിടെയാണ്? അപ്പൊ
0: എന്താണ്? എന്റെ വീട് തൃശ്ശൂര്. തൃശ്ശൂര്.
2: ആ ശരി അമ്മ, എല്ലാത്തിനെയും അന്വേഷിച്ചു പറയാം, അഖിലയിലുള്ളവരെല്ലാത്തിനെയും.
0: ശരി, പറയാം കേട്ടോ. താങ്ക് യു.
2: ഒരു ദിവസം അഖില്യ ഞാൻ വന്നിട്ട് എല്ലാത്തിനെയും കാണാം. ശരിയോ?
0: ഷോ ഷോ, വരൂ വരൂ കേട്ടോ.
2: ഓക്കെ,
0: ശരി. അപ്പോ എന്തായാലും ഷൺമുഖ ചേട്ടൻ ഫുൾ ഓൺ എനർജിയിലാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോ കുറെ പേർക്ക് വിഷസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ബേസിക് ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കണം കുട്ടികൾക്ക് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ഇവിടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
3: നമസ്കാരം.
0: നമസ്കാരം രവിചേട്ടാ, പറയൂ, സുഖാണോ?
3: സുഖമായിരിക്കും. അവിടെയോ?
0: അവിടെയും സുഖാച്ചേ, ഇവിടെയും സുഖം. ഓക്കെ, അപ്പൊ രവിചേട്ടൻ പറയൂ, എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികള് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന് രവിചേട്ടന് തോന്നുന്ന കാര്യങ്ങൾ?
3: ബേസിക് അല്ലെങ്കിൽ ഹയർ ഒന്നുമില്ല.
0: ഓക്കെ,
3: എല്ലാം അറിഞ്ഞിരിക്കണം.
0: എല്ലാം അറിഞ്ഞിരിക്കണം.
3: നമ്മുടെ മക്കളുടെ ഇന്ന് നശിച്ചു പോകാനുള്ള കാരണം അവരെ നമ്മൾ ഒന്നും അറിയിക്കാതെ വളർത്തി എന്നുള്ളതാണ് ഈ നശിച്ചുപോയ മക്കളുടെ പാരന്റ്സിന്റെ അഭിപ്രായം. ഒന്നുകിൽ അവര് നശിച്ചു, അല്ലെങ്കിൽ ഇന്ന് ജീവനോടില്ല. അപ്പൊ അവരുടെ പാരന്റ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഞങ്ങൾ അവനെ ഒന്നും അറിയിക്കാതെ വളർത്തി. അപ്പോ പാരന്റ്സിന്റെ കയ്യിലാണ് ഇന്നത്തെ മക്കൾ നശിച്ചു പോകുന്നതിന്റെ മെയിൻ കാരണം. അവരെ എന്തെങ്കിലൊക്കെ അറിയിക്കണം.
0: ഓക്കെ,
3: കാരണം അവരുടെ ജീവിതത്തിന്റെ വാല്യൂ അവർക്കറിയാം. ഇപ്പൊ സ്കൂളിൽ പഠിച്ച കുറെ പഠിപ്പിച്ചു, ഡിഗ്രി എടുത്തു, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ്, അതൊക്കെ വെറും ഒരു പേപ്പർ മാത്രം. ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞ സാധനം, ഒരു അബ്ദുൽ കലാം സാറ് പറഞ്ഞത്, അതൊരു പേപ്പർ
0: മാത്രമാണ്.
3: നമ്മൾ എവിടെയെങ്കിലും ഒരു ജോബുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ അവിടെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണല്ലോ, ഒരു അതിനുവേണ്ടി നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യാന്നല്ലാതെ ബാക്കിയെല്ലാം നമ്മുടെ
0: കയ്യിലാണ്.
3: ഓക്കെ, അപ്പൊ ഒരിക്കലും ഒരു കുറെ പഠിപ്പിച്ചു മക്കളെ, അതൊന്നും ഒരു കാര്യമല്ല. പഠിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അവനെ ജീവിക്കാൻ പഠിപ്പിക്കും. അവന് ഇന്നത്തെ മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിക്കണമെന്നില്ല, അതാദ്യം പഠിപ്പിക്കും. ഈ ഭൂമിയിൽ കിട്ടിയ ആ ജന്മം എന്തിനാണെന്നുള്ള വാല്യൂ അവന് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ നേരം പോക്കിന് എന്താ പറയുക, ഈ ഭൂമിയിൽ ജന്മം കിട്ടിയതല്ല. പിന്നെ പാരന്റ്സിന് നോക്കാൻ നേരമില്ല, പാരന്റ്സിന് അവരെ നോക്കാൻ നേരമില്ല. മനസ്സിലാവണ്ട, സ്വയം അച്ഛനും അമ്മയ്ക്കും അവർക്കേ സമയം തികയാതെ ഓടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഒരു പാരന്റിന്റെ ഒരു വീട്ടിലെ പാരന്റിന്റെ ക്യാരക്ടർ കണ്ടാ അറിയാം ആ വീട്ടിലെ മക്കൾ എഴുതിയിട്ട് പോകുന്നുള്ളത്. ഓക്കെ, ഒരു മോഡലാവാൻ പറ്റിയ പാരന്റ്സ് ഇന്ന് വളരെ അപൂർവമാണ് വീടുകളില്.
0: എല്ലാരും അവരവരുടെ തിരക്കുകളിലാണല്ലേ.
3: ആ തിരക്കുകളിൽ മാത്രമല്ല ക്യാരക്ടർ വൈസും. ഒരു ഉദാഹരണം പറയാം, ഇപ്പൊ വീട്ടിലൊരാൾ ഉദാഹരണം പറയാം, അമ്മാവനെ കണ്ട് പഠിക്കടാ, അല്ലെങ്കിൽ മറ്റേ ആന്റിയെ കണ്ട് പഠിക്കടാ പറയുന്ന ഒരു ഒരു മോഡൽ കാണിക്കാൻ ഒരാളില്ല.
0: ഓക്കെ,
3: മാക്സിമം ബാഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ എന്താ പറയാ, എല്ലാം കൊണ്ട്. അതുകൊണ്ടാ പറയാം, ഇപ്പൊ ഒരാളെ നമുക്ക് ഉപദേശിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നേരാവണ്ടേ?
0: തീർച്ചയായും.
3: ആ ഉപദേശിക്കാൻ യോഗ്യനായിട്ടുള്ള ആളുകൾ ഇന്ന് കുറവാണെന്നുള്ള സത്യം. പിന്നെ എങ്ങനെ മക്കൾ നേരാവും? അവർക്ക് തിരിച്ചു പറയണ്ടേ, നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്ത?
0: ചോദിക്കും കുട്ടികളെ ചോദിക്കും.
3: ഇതിന് കാരണം അങ്ങനെ പറഞ്ഞ് ചെയ്ത് അവര് അല്പായുസിൽ ഈ ഭൂമിയിൽ നിന്നത്തെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം അത്. അവർക്ക് ആ ജീവിതത്തിന്റെ വാല്യൂ അറിയുന്നില്ല. ഞാൻ എന്തിനാ ഈ ഭൂമി ജനിച്ച്, എനിക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്താണ്, എന്റെ കടമകൾ എന്തൊക്കെയാണ്, എന്താ ബന്ധങ്ങൾ. ഒരു വീട്ടിൽ പാരന്റ്സ് തന്നെ അവരെ ഒരു ബന്ധങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു പോലും. ഇത് അമ്മാവനാണ്, അമ്മയുടെ ആങ്ങളയാണ്, ഇത് ആന്റിയാണ്, അച്ഛന്റെ ഒന്നുമില്ല. എല്ലാവരും ആന്റിയാ. വീട്ടിൽ വരുന്ന നമ്മുടെ കൂടെ പറന്നവരും ആന്റി, തൊട്ട വീട്ടിൽ അപ്പുറത്ത അവരും ആന്റി, പിന്നെ പഠിപ്പിക്കാൻ വരാം അവിടത്തെ ആന്റി. എന്താ ആന്റി അത്? ആ ഡെസിഗ്നേഷൻ, ആ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ അവർക്ക് അറിയാം. എല്ലാവരും അങ്കിളാ, എല്ലാവരും ആന്റിയാ. ഇതും നാശത്തിന്റെ വേറൊരു സാധനമാണ്. കാരണം അവനെ ബന്ധം അറിയാത്ത സമയത്ത് പെരുമാറ്റം മാറിപ്പോവും. അവനെ എല്ലാ ആന്റിയോടും ഒരുപോലെ പെരുമാറും. മനസ്സിലാവുന്നുണ്ടോ? കൂടപ്പുറപ്പിനോട് പെരുമാറുന്ന പോലെ അല്ല അപ്പുറത്തോടെ ആന്റിയോട് പെരുമാറാം അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
3: ആ ഇതറിയില്ല മക്കൾക്ക്, പഠിപ്പിക്കില്ല.
0: അതെ അതെ. അപ്പൊ പാരന്റ്സിന് ഒരു വലിയ റോളുണ്ട് കുട്ടികളുടെ.
3: വലിയ റോളുണ്ട്. ആ റോള് കൈകാര്യം ചെയ്യാനുള്ള എന്താ പറയുക, യോഗ്യത ഇന്നത്തെ പാരന്റ്സിന് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കി.
0: അതെ, എനിക്ക് തോന്നുന്നു അവിടെയാണ് നമ്മൾ പാരന്റിംഗ് എന്ന് പറയുന്ന സംഭവം, അവരെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ? ഒരു അച്ഛനും അമ്മയും ആയാൽ എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നുള്ളത് പാരന്റ്സിന് പഠിപ്പിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ?
3: അതെ അതെ, പാരന്റ്സ് പറഞ്ഞ ഒരു കടം തീർക്കാൻ പോലും. രാവിലെ എണീച്ച് എന്തൊക്കെയോ കുറെ ജോലി ചെയ്യാൻ പോകണം, കുറെ പൈസയും കൊണ്ടുവരുന്നു, മക്കൾക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കുന്നു, അത് അതോടെ തീർന്നു എന്നാണ് പാരന്റ്സിന്റെ ഡ്യൂട്ടി. അതൊന്നും അല്ല, ജീവിതം പറഞ്ഞ് അങ്ങോട്ട് വലുത് കിടക്കുക, അതിലേക്ക് എത്താത്തതും കാര്യം. നമ്മള് വേറെ സമ്പാദിച്ചു, ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഒന്നില്ലേ ഒന്ന് വേറെ കിട്ടും, അതല്ലല്ലോ കാര്യം. അവർക്ക് ജീവിതത്തിന്റെ വാല്യൂ ഒന്നും മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ളത്. ബാക്കിയൊക്കെ അവർ ജീവിതത്തിന്റെ വാല്യൂ അറിഞ്ഞാൽ ബാക്കി എല്ലാം തനിയെ വന്നോളൂ.
0: തീർച്ചയായിട്ടും.
3: മറ്റൊരു എന്താ അറിയോ, കുട്ടികൾക്ക് എന്തെങ്കിലൊക്കെ ചെയ്ത് കുറെ ഒരു ജോലി കിട്ടി, കല്യാണം കഴിച്ചു, കുട്ടിയായി, കുറെ ഭൂമിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചു, ഇനി ഇങ്ങോട്ട് മരിച്ചാൽ മതി എന്നാ പറയണ. ഒരു 40 വയസ്സുള്ള ചെക്കൻ പറയാം എനിക്കിങ്ങോട്ട് മരിച്ചു, ഞാൻ ഏകദേശം ജീവിതം എല്ലാം അനുഭവിച്ചടാ, കള്ള്, മദ്യം, കഞ്ചാവ്, പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, ഇവന്റെ കാറ്റഗറിയിൽ അതാ, ഈ ഒരു കുറെ കാര്യങ്ങൾ ചെയ്തു തീർത്ത ഈ ഭൂമിയിലെ കടമ കഴിഞ്ഞു എന്ന്. ഇനി ഇങ്ങോട്ട് മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഏകദേശം എല്ലാം അനുഭവിച്ചു എന്നാ പറയും. എങ്ങനെ ഈ അനുഭവിച്ചു എനിക്ക് മനസ്സിലായി. 60 വയസ്സ് ഉണ്ടോ ഓണോ എങ്ങനെ ഈ 40 വയസ്സ് കഴിച്ചത് ഉണ്ണ?
0: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇതൊരു മൊത്തത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്, അത് നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളു അല്ലേ? അതെ. അപ്പൊ എന്തായാലും താങ്ക് യു രവിചേട്ട, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്.
3: ഹാപ്പി ഹെൽത്തി ഡേ വിഷയുന്നു. താങ്ക് യു.
0: അതെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും രവിചേട്ടൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ ലൈഫിന്റെ വാല്യൂ എന്ന് പറയുന്ന സാധനം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയൂലേ, നമുക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളോടും നന്ദി പറഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാന്ന് പറയുന്നതും ഇന്നത്തെ കാലത്ത് ഒരു വലിയൊരു ചാലഞ്ചാണ്. പക്ഷെ അതിനൊരു ചാലഞ്ചായിട്ട് എടുക്കാതെ ജീവിതം തന്നെ ലഹരിയായിട്ട് മാറ്റേണ്ട ഒരു കാലഘട്ടത്തിലാണ്. കാരണം അത്രയധികം ഡിസ്ട്രാക്ഷൻസ് ആണ് നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ബേസിക് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാണ്. പാട്ടിന് ശേഷം ബാക്കി വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരും. നമ്മൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നതായിരിക്കും. 8 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. മൈ ബോസ് എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ഹലിയ FM. ദിസ് ഇസ് RJ ഹീറ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ സമയത്ത് 8 മണി കഴിഞ്ഞ് 46 മിനിറ്റും കഴിയാണ്. നമ്മളപ്പോ ഇങ്ങനെ എന്തൊക്കെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ബാലവേല വിരുദ്ധ ദിനമാണ്. എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ഇതാരാ?
5: ഞാൻ രത്നാവതി അമ്മ.
4: രത്നാവതി അമ്മയ്ക്ക് സുഖാണോ?
5: ആ, സുഖമായിരിക്കുന്നു മനെ. പുതിയ കുട്ടിയാണ്, അല്ലെ? സ്വാഗതം.
4: സ്വാഗതം ആണോ? താങ്ക് യു, താങ്ക് യു. ശരി, അപ്പൊ രത്നാവതി അമ്മ പറയൂ, എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ?
5: ആ, കുട്ടികൾ കഷ്ടം നഷ്ടമെല്ലാം അറിയണം മനെ. സുഖ ദുഃഖങ്ങളിൽ എല്ലാവരും അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. നമുക്ക് 10 രൂപ ഇല്ല പറഞ്ഞാൽ മക്കളിലേക്ക് അത് പഠിപ്പിക്കണം. നമ്മളിഷ്ടം അവർക്ക് എന്താ ഇഷ്ടം പറഞ്ഞ് കണ്ണിക്കേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കില്ല മകനെ. അപ്പനും അമ്മയും എന്താ പറയാ, കഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കൊടുക്കും. ആ മക്കൾ അങ്ങനെ എന്താ നല്ല നിലയിലല്ല പോണത്. അവര് അങ്ങനെ പോണത് മരിക്കാനാണ്. അവർക്ക് കഷ്ടം അറിയില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും പറയുമ്പോഴേക്കും മരിക്കാൻ പോണത് എന്താണ് അർത്ഥം?
4: അവർക്ക്
5: എന്ത് കിട്ടണം, എന്ത് വേണം പറഞ്ഞാൽ അത് അപ്പ വാങ്ങിക്കൊടുക്കുമല്ലോ അച്ഛനും അമ്മയും.
4: അതെ അതെ അതെ
5: അതെ അതെ മക്കളിനെ വഷളാക്കുന്നത് അച്ഛനും അമ്മയും തന്നെ വേണം. അവർക്ക് കഷ്ടം നഷ്ടമൊക്കെ അറിയണം. നമ്മുടെയൊക്കെ ചെറുപ്പത്തില് കഷ്ടം നഷ്ടം അറിയും, കൂടപ്പറപ്പിന്റെ വിലയൊക്കെ നമുക്കറിയും. ഇപ്പോഴുള്ളവർക്കൊന്നും അറിയില്ല മനെ. അവർക്ക് കൂടപ്പറപ്പേ ഇല്ലല്ലോ, ഒരാളവിടെ നിൽക്കുകയല്ലേ.
4: ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കൊക്കെയാ വിഷസ് പറയണ്ടേ?
5: എല്ലാവർക്കും. പിന്നെ ഞാൻ രണ്ടുപേര് പാട്ട് പാടാം.
4: ആ, പാടിക്കോളൂ.
5: രാജശില്പീ

0: സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ.
1: എന്റെ മകൾക്കും പിന്നെ എനിക്ക് എന്നെ ഇഷ്ടമുള്ള ഒരാളുണ്ട്, ഈ പാട്ട് ഇഷ്ടമുള്ള ഒരാളുണ്ട് അവർക്കും.
0: ഓക്കെ, ശരി, എല്ലാവർക്കും വിശ്വസ പറയാം, വീണ്ടും വിളിക്കണം കേട്ടോ.
1: എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ.
0: ഓക്കെ ചേച്ചി, ബൈ. ശരി, അപ്പൊ രത്നാവതി അമ്മ പറഞ്ഞതിൽ ഒരു വലിയൊരു പോയിന്റ് ഉണ്ടല്ലേ, നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് നമ്മള് വേരുകൾ, നമ്മളെവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എങ്ങനെ ഇതൊക്കെ ഉണ്ടായി, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് അറിയണം. മക്കൾക്ക് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞങ്ങ് വെറുപ്പിക്കുകയല്ല, പക്ഷെ 10 രൂപ ചെലവാക്കേണ്ട അടുത്ത് ഒരു 100 രൂപ ചെലവാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇത് അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
2: ഹലോ,
0: ഹലോ, നമസ്കാരം. ഇതാരാ?
2: നമസ്കാരം, ഇത് ഹരിദാസ്.
0: ഹരിദാസ് ഏട്ടാ, സുഖാണോ?
2: ഓ, സുഖമാണ്. എനിക്ക് പെട്ടെന്ന് ഞാൻ അല്ലെങ്കിൽ എല്ലാവരും വിളിച്ച് ആ ഗുഡ് മോർണിംഗ് സുനിൽ, ഗുഡ് മോർണിംഗ് അഭിരാമി എന്നൊക്കെ പറയും, ഈ പേര് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല.
0: ഓക്കെ, ഹീര.
2: ഹീര, ശരി. ഞാനിതിനു മുമ്പ് ഷൺമുഖൻ ചേട്ടൻ പറയുന്നതോട് കുറെ ചിരിച്ചു.
0: ഷൺമുഖൻ ചേട്ടൻ ഞാൻ ചന്ദ്രൻ ചേട്ടനാക്കി.
2: ഷൺമുഖൻ ചേട്ടൻ എന്താ ഈ കൂട്ടം വെക്കുന്ന ഷീലയൊക്കെ പേരിട്ടിരിക്കുന്നത്?
0: എന്നെ ഷീല എന്ന് വിളിക്കുന്നുണ്ട് കൊറേ പേര്. അതെ, ഹീരക്ക് പകരം വേറെ പല പേരുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ശരി, ഓക്കെ ചേട്ടാ. അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടികൾ ഇന്ന് ബാലവേല വിരുദ്ധ ദിനമാണ്, പക്ഷെ കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ചേട്ടന്?
2: അറിഞ്ഞിരിക്കുന്നത്, പണ്ട് നമ്മൾ ഈ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഈ പാടത്തുകൊണ്ട് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചക്കറികളും പൂച്ചെടികളും ഒക്കെ സ്കൂൾ പരിസരത്ത് തന്നെ
0: വെച്ചിട്ടുണ്ടായിരുന്നു.
2: അതൊക്കെ അറിയണം. പിന്നെ ഇതാ തെങ്ങിൽ കയറുമ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, മാങ്ങ ഇടുന്നത് എങ്ങനെയാണ്, അങ്ങനെ അത്യാവശ്യം അറിയേണ്ടതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞാൽ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വെളിയിൽ വരുമ്പോ അവർക്ക് ഒരു ഏകദേശം ഒരു എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു ഐഡിയ അവർക്ക്
0: കിട്ടും.
2: എന്ത് ചെയ്താൽ നമ്മൾ ജീവിക്കാൻ പറ്റും നമ്മൾക്ക് എന്നുള്ളൊരു ഐഡിയ കിട്ടും.
0: ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും പ്രകൃതിയോട് ഇണങ്ങി അവരെ വളർത്തണം എന്നാണ് പറയണത് അല്ലേ?
2: തീർച്ചയായും, തീർച്ചയായും.
0: ശരി, ഓക്കെ ചേട്ടാ. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാണ് വിശ്വസ് പറയാനുള്ളത്?
2: വിശ്വസ് ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ നിങ്ങളുടെ എല്ലാവർക്കും.
0: ഓക്കെ, താങ്ക് യു ട്ടോ. ശരി, ബൈ. ഓക്കെ, അപ്പോ ഹരിദാസ് ഏട്ടൻ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് നമ്മള് സ്കൂളില് ഏതെങ്കിലും ഒരു വലിയ മാവൊക്കെ ഉണ്ടെങ്കിൽ ആ മാവിന്റെ അടിയിൽ കൊണ്ടുപോയി നമ്മളെ ക്ലാസ്സൊക്കെ എടുത്തു തരുമായിരുന്നു. ചെറിയ ചെറിയ, ഞങ്ങളുടെ അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ വിളവെടുത്ത് നമ്മൾ തന്നെ ആ വിളവൊക്കെ കൊണ്ടുപോയി നമ്മുടെ, ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, അപ്പൊ അവിടെ നമുക്ക് ചോറും കഞ്ഞിയും ഒക്കെ തരും. അപ്പൊ ഈ ചോറും കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്താണോ ഉണ്ടാക്കിയത് അത് വെച്ച് നമ്മൾ അന്നത്തെ ഡിഷ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും, കറികൾ ഉണ്ടാക്കും. അങ്ങനെ ഈ നേച്ചറുമായിട്ട് ഇണങ്ങി കുട്ടികൾ വളർത്തണം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മണ്ണ് തൊടുക, മണ്ണില് ചെരുപ്പില്ലാതെ നടക്കാനൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും പഠിപ്പിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഈ അടുത്ത ഒരാ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
3: ഹലോ,
0: ഹലോ, ഇതാരാ?
3: രാഹുലേ.
0: രാഹുല് എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഒമ്പതാം ക്ലാസ്സില്. നമ്മള് മുന്നേ സംസാരിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പൊ രാഹുൽ, ഇന്ന് ബാലവേല വിരുദ്ധ ദിനാണ്.
3: അതെ,
0: അറിയോ എന്താണത്?
3: കുട്ടികളെ
0: കുട്ടികളെ
3: നമുക്ക് പഞ്ചുവാലിറ്റി
0: വേണമെന്നൊക്കെ. ഓക്കെ, അല്ല, ബാലവേല വിരുദ്ധ ദിനം എന്ന് പറഞ്ഞ എന്താ?
3: കുട്ടികളുടെ ദിനം.
0: കുട്ടികളുടെ ദിനം. കുട്ടികൾക്ക്, കുട്ടികളെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാൻ പാടില്ലാത്തേ?
3: ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല.
0: ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. മോനെ, ബാലവേല വിരുദ്ധ ദിനം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ വലിയ വലിയ പണികൾ എടുപ്പിക്കില്ലേ, വലിയ വലിയ ആൾക്കാർ പണിയെടുക്കില്ലേ, ആ പണിയെടുപ്പിക്കുന്നത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അത് ചെയ്യിക്കാതിരിക്കണം എന്ന് പറയുന്ന ദിനമാണിന്ന് കേട്ടോ. അങ്ങനെ. അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? രാഹുലിന്റെ വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ചെയ്യണം, ഇത് പഠിക്കണം എന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ?
3: ഒരു പഞ്ച്വാലിറ്റി വേണം എപ്പോഴും, ഒരു അടുപ്പിനായാലും പിന്നെ എണീക്കണ കാര്യത്തിലായാലും.
0: ഓക്കെ, പിന്നെ
3: സ്കൂളിൽ പോണ കാര്യത്തിലായാലും പഠിക്കണ കാര്യത്തിലായാലും.
0: ഓക്കെ, നല്ല ഡിസിപ്ലിൻ വേണം എന്നല്ലേ?
3: അതെ.
0: ശരി, പിന്നെന്തൊക്കെയാണ് അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് അച്ഛനും അമ്മയും പഠിപ്പിക്കുന്ന കാര്യങ്ങള്?
3: അച്ഛനും അമ്മയും പഠിപ്പിക്കും, പക്ഷെ അത്ര സ്ട്രിക്റ്റ് നമ്മൾ അത്ര അടിച്ചേൽപ്പിക്കൊന്നുമില്ല.
0: ഓക്കെ,
3: വളരെ ഫ്രീ ആണ്.
0: വളരെ ഫ്രീ ആണ്. അവിടെ ആരോ പറഞ്ഞിരുന്നുണ്ടല്ലോ.
3: അതെ,
0: ഞാൻ കണ്ടുപിടിച്ചു. ആരോ അത്? ആരാതപ്പുറത്തുനിന്ന് പറഞ്ഞിരുന്നേ?
3: അച്ഛനുണ്ട്.
0: ആ, അച്ഛനാണ് അവിടെ നിന്നിട്ട് ഞാൻ നല്ല ഫ്രീ ആയിട്ടുള്ള പാരന്റ് ആണെന്ന് പറഞ്ഞിരുന്നേ അല്ലേ. ശരി, ഓക്കെ രാഹുൽ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. നല്ലൊരു മോനായിട്ട് വളരട്ടെ. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ്?
3: ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അഹല്യ ഉള്ളവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.
0: ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും രാഹുലിന്റെ അച്ഛൻ അവിടെ നിന്നിട്ട് ഞാൻ നല്ല ഫ്രീ ആയിട്ടുള്ള പാരന്റാന്ന് പറയടാ പറയടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരി, എന്തായാലും മോനെ ഹെൽപ്പ് ചെയ്തായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയായിരുന്നു നമ്മുടെ പോയിന്റുകൾ. അതായത് നമ്മളുടെ റൂട്ട്സ് അറിഞ്ഞിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക ലൈഫിൽ. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ അവർ പോയി ചാടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ ചാടി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് വഴക്ക് പറയാതെ അടിക്കാതെ ഒക്കെ വളരെ വളരെ ശാന്തതയോടുകൂടി നമ്മൾ പഠിക്കും. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ പുതിയതായിട്ട് പാരന്റ്സ് ആവാൻ പോകുന്ന ആൾക്കാർ പാരന്റിംഗ് കോഴ്സുകൾ അവൈലബിൾ ആണ് നമുക്ക്. അതായത് ജെന്റിൽ പാരന്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുട്ടികളെ എങ്ങനെ നല്ല കുട്ടികളാക്കി വളർത്താം എന്നുള്ളതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസും അതുപോലെ കോഴ്സുകളൊക്കെ ഉണ്ട്. സോ പുതിയ പാരന്റ്സ് ആകാൻ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നാൽ നമ്മുടെ കുട്ടികൾ നാളത്തെ വാഗ്ദാനമാണ്. ബാലവേല ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ഇതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും നമ്മൾ പാട്ട് കേൾക്കാൻ പോവാണ്. ആൻഡ് പാട്ട് വരുന്നത് എനിക്കും ഇഷ്ടമുള്ള ഒരു സിനിമയിൽ നിന്നാണ്. കളിമണ്ണ് എന്ന സിനിമയിൽ നിന്നുള്ള നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നല്ല ശലഭങ്ങളായി നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് വളർന്ന് വളർന്ന് ഉയരത്തിൽ പറക്കാൻ പറ്റട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, നിങ്ങളുടെ കൂടെ RJ ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ദിസ് ഇസ് RJ ഹീര. അപ്പൊ എന്തായാലും ഒത്തിരി പേര് വിളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇനി വിഷസ് കൂടി അറിയാൻ പോവാണ്. അതായത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ടും ഒരുപാട് പേര് അവരുടെ വിഷസ് അറിയിച്ചിട്ടുണ്ട്. സോ നമ്മൾ 1 by 1 ആയിട്ട് അത് വായിക്കാൻ പോവാണ്. അപ്പോൾ അതിന്റെ മുന്നേ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പല സ്ഥലങ്ങളിലും മഴയുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ പനി, ജലദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. പലർക്കും ചെറിയ നീരുവീഴ്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കോൾഡൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ആവി പിടിക്കാനും നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ മെസ്സേജ് ഞാൻ വായിക്കാൻ പോവാണ്. ആരാണ് മെസ്സേജ്? അഷ്റഫ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്നേഹത്തിന്റെ പേരിലും അവകാശത്തിന്റെ പേരിലും പലരും പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ വലിയ മുറിവുണ്ടാക്കാറുണ്ട്. ഒരു മുറിപ്പാട് അവശേഷിപ്പിക്കാതെ ആ മുറിവുണങ്ങാറുമില്ല. വാക്കുകൾ സൂക്ഷിക്കുക. ശുഭദിനം നേരുന്നു, ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. പിന്നല്ല, നമ്മൾ പറയുന്ന ഓരോ വാക്കും എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു ആ സെന്റൻസ്. ഓരോ വാക്കും നമ്മൾ സൂക്ഷിക്കണം. അതായത് വാള് പോലെയാണ്, ഇറ്റ്സ് ലൈക്ക് എ സ്വാർഡ്. നമ്മൾ എന്ത് പറയുമ്പോഴും ശ്രദ്ധിക്കണം. മറ്റേ ആളെ നമ്മൾ കൊന്നില്ലെങ്കിലും നമ്മളുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ മുറിപ്പെടുത്താനും വേദനിപ്പിക്കാനും കൊല്ലാനൊക്കെ പറ്റുന്നതാണ് പറയുന്നത്. അത്രയും കഴിവുണ്ട്, അത്രയും ശക്തിയുണ്ട് വാക്കുകൾക്ക് എന്നാണ് പറയുന്നത്. എന്തായാലും അഷ്റഫ്, താങ്ക് യു സോ മച്ച് ഫോർ ദ ഗുഡ് മോർണിംഗ് മെസ്സേജ്. എന്തായാലും നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് ആരാണ്? എനിക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണ അനില. ഒരു ശുഭദിനം. തിമിർത്തു പെയ്യുന്ന ഈ മഴയുള്ള പുലരിയിൽ സ്നേഹത്തോടെ നേരുന്നു ശുഭദിനം. നല്ല മഴയാണെന്ന് തോന്നുന്നു അവിടെ. എന്തായാലും ഒരു സ്റ്റിക്കർ പോലെയൊക്കെയാണ് അയച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് സുലയാണ്. പോരാട്ട വീര്യം ഒട്ടും ചോരാതെ ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ കഠിന പ്രയത്നത്തിന്റെ ചൂട് കുറയാതെ അവസാനം വരെ പോരാടുന്നവരാണ് യഥാർത്ഥ വിജയികൾ. കളിയിലായാലും ജീവിതത്തിലായാലും പൊരുതാനുള്ള ഉൾക്കരുത്തുണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു സുലൈ ഐനിക്കോട്. പിന്നല്ല, എന്തായാലും നല്ലൊരു ദിവസം തന്നെ അങ്ങോട്ടും നമ്മൾ വിഷയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഫുട്ബോളിന്റെ ലോകകപ്പിന്റെയൊക്കെ ഒരു കാര്യം പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലൈഫും ഇതുപോലെ ഒരു ഗെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ പോരാട്ട വീര്യം കുറയ്ക്കേണ്ട, നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നമ്മുടെ ലൈഫുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എന്നാലും അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ഷീബയാണ്. ഷീബ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ്, ഞാൻ ഷീബ കുമരകം. ഇന്ന് എൻ്റെ മോള് സുമിയുടെയും അജിത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അവർ രണ്ടുപേരും കുവൈറ്റിലാണ്. രണ്ടുപേർക്കും 1000 വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നു. ഞാനും ഇവിടെ ഇരുന്ന് വിഷയാണ് കേട്ടോ. സുമിയുടെയും അജിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഒരുപാട് പേരുടെ വെഡിങ് ആനിവേഴ്സറി ഉള്ളൊരു ദിവസമാണ്. ഈ മഴയത്താണോ എല്ലാവരും കല്യാണം കഴിച്ചതെന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വിഷസ് അറിയിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷസ് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, എല്ലാം നമുക്ക് ഈ ഒരു വാട്സ്ആപ്പ് മെസ്സേജിൽ അയക്കാം കേട്ടോ. അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല. 8281509000 എന്ന നമ്പറിലേക്ക്. എന്തായാലും അടുത്ത പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ നിന്ന്. നിങ്ങളുടെ കൂടെ അഹല്യ FM. ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാക്കൂട്ടത്തിന്റെ 5th edition രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 കേരളത്തിലെ 250-ലധികം പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: യെസ്, അങ്ങനെ സമയം തേ 9 കഴിഞ്ഞ് 10 ആവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങൾ കൂടെ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ എല്ലാവരുടെയും മെസ്സേജസും വിഷസും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വാട്സപ്പിൽ ദേ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഷീഭ ദിനേഷ് ആണ് മെസ്സേജ് അയക്കുന്നത്. ഹായ് ഹീരക്കുട്ടി, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും അടിപൊളി ദിവസം ആശംസിക്കുന്നു. ഷീഭ ദിനേഷ്, ആലാമരം. ഓക്കെ ഷീഭ ചേച്ചി, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. ഞാനും അങ്ങോട്ട് നല്ലൊരു ദിവസം അങ്ങ് വിഷയാണ് കേട്ടോ. ആൻഡ് അടുത്തത് ഷൈജു ാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന എല്ലാവരിലും നിന്ന് നാം എന്തെങ്കിലും പഠിക്കുന്നു. ചില പാഠങ്ങൾ വേദനാജനകമാണ്, ചിലത് വേദനയില്ലാത്തതാണ്, എന്നാൽ എല്ലാം അമൂല്യമാണ്. ഗുഡ് മോർണിംഗ് ഷൈജു. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ അല്ലേ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ അങ്ങോട്ടും വിഷ് ചെയ്യുന്നു കേട്ടോ. ലീല ടീച്ചറാണ് അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് ഹീര. കുട്ടികളെ സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ഓരോ മക്കളെയും വളർത്തി മുണ്ടുമുറുക്കിയെടുത്ത് അവരുടെ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് പുറമെ വലിയ വലിയ ആഡംബര വസ്തുക്കൾ, വില കൂടിയ കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊടുക്കുമ്പോൾ കുട്ടികൾ വീട്ടിലെ യഥാർത്ഥ സ്ഥിതി അറിയാതെ വളർന്നുവരുന്നു. തീർച്ചയായിട്ടും അതിന്റെയൊക്കെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഈ ഇടയായ വാർത്തകളിൽ നിറഞ്ഞു കാണുന്ന കുട്ടികളുടെ ആത്മഹത്യകൾ. റിമോട്ട് കിട്ടാതെയും യൂണിഫോം തുന്നിക്കിട്ടാത്തത് കാരണവും ഒക്കെ കുട്ടികൾ സ്വയം ഹത്യ ചെയ്യുന്നത് കാണുമ്പോൾ ആരുടെ ഉള്ളാണ് വിങ്ങാത്തത്? ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭദിന ആശംസകളോടെ. യെസ്, ലീല ടീച്ചർ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ കുട്ടികളെ നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അവിടെ ഇതുണ്ട്, ഇവിടെ അതുണ്ട്, എന്നാൽ എനിക്കും അത് വേണം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് എന്റെ വീട്ടിൽ എന്താണ് വരുമാനം, ആ വരവിനനുസരിച്ച് ചെലവ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും എന്റെ മക്കൾ അത് ചോദിച്ചു അപ്പൊ ഞാൻ എല്ലാം മേടിച്ചു കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് വരവറിഞ്ഞ് ചെലവ് ചെയ്യിപ്പിക്കാൻ നമ്മുടെ മക്കളെ, നമ്മുടെ എക്കണോമിക് കാര്യങ്ങളിൽ കൂടി ഇവരെ ഒന്ന് ഇടപെടുത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഈക്വലി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ദിവ്യാണ്. ഗുഡ് മോർണിംഗ് ഹീര, ഹാവ് എ നൈസ് ഡേ ടു ഓൾ ലിസണേഴ്സ് ആണ് ദിവ്യ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു ദിവ്യ, എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തിട്ടുണ്ട്. ദിവ്യയ്ക്ക് നല്ലൊരു ദിവസമാവട്ടെ. ഓക്കെ, എന്റെ അടുത്ത മെസ്സേജ് ആരാണെന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹായ് അഹല്യ FM ഹീര, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാപ്പി ഡേ വിഷസ്, ചന്ദ്രൻ എരിമയൂർ. ഓക്കെ, ചന്ദ്രൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസം വിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അടുത്ത മെസ്സേജ് അജീഷ് ആണ്. ഗുഡ് മോർണിംഗ് അഹല്യ FM ആൻഡ് RJ ഹീര. ICC വുമൻസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ന് തുടങ്ങുകയാണ്. ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതുകൊണ്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആരും മുക്കിക്കളയരുത് എന്ന് ഒരു അപേക്ഷയുണ്ട് എന്നൊരു ക്രിക്കറ്റ് ആരാധകൻ. വാവ്, നല്ലൊരു മെസ്സേജ് കേട്ടോ. അജീഷ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ അറിഞ്ഞിരിക്കുന്നത് കൂടുതലും ആൺകുട്ടികളാണ്, പുരുഷന്മാരാണ്, അല്ലെങ്കിൽ അത് അവരുടെ ഗെയിമാണ് എന്ന് മാറ്റിവെക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ അടിച്ചു വാരുന്നതും തുടയ്ക്കുന്നതും അലക്കുന്നതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയാണ്, പെൺകുട്ടികളുടെ ജോലിയാണ് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പം ICC വുമൻസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അജീഷ് താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. അടുത്തത് ഗുഡ് മോർണിംഗ് ഹീര, ഇന്നത്തെ ടോപ്പിക് നന്നായിട്ടുണ്ട്. പാരന്റിംഗ് എന്നത് വളരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. പാരന്റ്സിനെ അറിഞ്ഞ് വളരുന്നതാണ് ഏറ്റവും നല്ലത്. തെറ്റും ശരിയും മനസ്സിലാക്കി അവരോടൊപ്പം കൂടെ നിൽക്കുമ്പോഴാണ് അവർ നമ്മോടും ഒരുപാട് കൂടുതൽ ഇണങ്ങുന്നത്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ. ബൈ ശാന്തി സുമേഷ് എലപ്പുള്ളി. ഓക്കെ, നല്ലൊരു കാര്യമാണ് പറഞ്ഞത് അല്ലേ. പാരന്റിംഗ് വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തെറ്റും ശരിയൊക്കെ അവരെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് കവിതയാണ്. ശുഭദിനം ഹീര, വെൽക്കം. പാട്ടുകളും പൊളി. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. ആണോ കവിത ചേച്ചി, താങ്ക് യു. അപ്പൊ തൃശ്ശൂർക്കാർ ഇന്ന് എന്നെ ആദ്യം വിളിച്ചത് ഒരു തൃശ്ശൂർക്കാരിയായിരുന്നു. അപ്പൊ അതിലും എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ എന്നാണ് കവിത ചേച്ചി പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് കവിത ചേച്ചിക്ക്, നല്ലൊരു ദിവസമായിട്ട്. ഈ തൃശ്ശൂർക്കാരെ കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്താണോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. ഓക്കെ, പിന്നെ കുറെ പേര് എനിക്ക് കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ വായിച്ചു കൊടുക്കാം. എന്തായാലും ഗുരുവായൂരപ്പനാണ് എനിക്ക് ഗുഡ് മോർണിംഗിന്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒത്തിരി മെസ്സേജസ് വന്നു ആൻഡ് ഐ എം സോ ഹാപ്പി. ഇത്രയും ആൾക്കാരും നമ്മളെ വിളിച്ചു, നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ എടുക്കുന്ന ഈ എഫേർട്ട് വെരി വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി ഹാപ്പി. നമ്മളുടെ ഒരു ദിവസം, നിങ്ങളുടെ ദിവസം ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയാക്കുന്ന പോലെ നമ്മുടെ ദിവസം അടിപൊളിയാകുന്നത് ഇത്തരം നല്ല കോളുകളും ഇന്ററാക്ഷൻസ് ഒക്കെ സംഭവിക്കുമ്പോഴാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഇനിയും ഇതുപോലെ തന്നെ തുടർന്ന് നമ്മളെ സ്നേഹിക്കാം. പിന്നെ ഞാൻ ഓർമ്മിപ്പിച്ച പോലെ ഇന്ന് ബാലവേല വിരുദ്ധ ദിനമാണ്. എവിടെയെങ്കിലും അത്തരത്തിലുള്ള ഇൻസിഡൻസ്, നമ്മൾ പറഞ്ഞല്ലോ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ബേസിക് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. ഒരു കുട്ടി എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ. എങ്ങനെയാണ് അവരവിടെ വളർത്തുന്നത്, അങ്ങനെയാണ് അവർ പുറത്തു പോയി ബിഹേവ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനും നമ്മുടെ റൂട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാനും വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കാനും ഒക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം അവരാണ് ഇനി നാളെ നമ്മളെ എന്താ പറയുക നയിക്കാൻ പോകുന്ന ആൾക്കാർ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അത്തരം നല്ല കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പൊ തൽക്കാലത്തേക്ക് ഞാനൊരു ബൈ ബൈ പറയാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ഓൾ ദ ലവ് ആൻഡ് ഓൾ ദ ലവ്ലി വിഷസ്. അപ്പൊ ബൈ ബൈ, ടേക്ക് കെയർ. നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീറയാണ്. അഹലിയ എഫ് എം, സ്റ്റേ ട്യൂൺഡ്.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട്.

0: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: Celluloid.
2: ഹോളിവുഡിൽ വൻ തരംഗം സൃഷ്ടിച്ച ഡ്രീം വർക്ക് ആനിമേഷൻസിന്റെ ഇക്കാലത്തെ വലിയൊരു മാസ്റ്റർ പീസ് ചിത്രമാണ് ദി വൈൽഡ് റോബോട്ട്. പീറ്റർ ബ്രൗണിന്റെ പ്രശസ്തമായ നോവലിൽ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് ഇത്. അതായത് പ്രകൃതിയും ആധുനിക സാങ്കേതിക വിദ്യയും തമ്മിലുള്ള വശ്യമായ ഒരു ബന്ധമല്ലേ, ആ ഒരു ബന്ധത്തിന്റെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. മനുഷ്യരില്ലാത്ത വന്യമൃഗങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് റോസം 7134 അഥവാ റോസ് എന്നൊരു ആധുനിക റോബോട്ട് അബദ്ധത്തിൽ വന്നുപെടുകയാണ്. ഈ മൃഗങ്ങളുടെ ഭാഷ പഠിച്ചെടുക്കുന്ന റോസ് അവിടെ വെച്ച് അനാഥനാകുന്ന ബ്രൈറ്റ് ബിൽ എന്നൊരു ഒരു കുഞ്ഞു പക്ഷിയെ ഒരു അമ്മയെ പോലെ വളർത്താനായിട്ട് തുടങ്ങാണ്. ഒരു മിഷീനുള്ളിൽ എങ്ങനെയാണ് അമ്മ മനസ്സും സ്നേഹമൊക്കെ ഉണ്ടാകുന്നത്, ആ ഒരു വികാരം കാണിച്ചു തരുന്ന അതീവ വികാരഭരിതമായ കഥയാണ് കേട്ടോ ഇത്. അപ്പോൾ നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സെല്ലാവിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ആയിലിയാണ് കൂടെയുള്ളത് കേട്ടോ. ഇന്ന് സെല്ലൗട്ട് റേഡിയോ സ്ക്രീനിൽ നമ്മൾ ദൃശ്യവൽക്കരിക്കാൻ പോകുന്നത് തിയേറ്ററുകളിലൊക്കെ വൻ വിസ്മയം തീർത്ത ദി വൈൽഡ് റോബോട്ട് എന്ന

കുളിർക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായ ചിത്രത്തിന്റെ കഥയാണ്. നമുക്കിതിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നു നോക്കിയാലോ. അതായത് ഈ കഥ നടക്കുന്നത് ഭാവി കാലത്തെ ഒരു കാട്ടിലാണ് കേട്ടോ. ഒരു വലിയ കാർഗോ കപ്പൽ തകർന്ന് അതിലുണ്ടായിരുന്ന റോസം 7134 അഥവാ നമ്മുടെ റോസ് എന്നൊരു വമ്പൻ റോബോട്ട് മനുഷ്യരില്ലാത്ത കാട്ടുമൃഗങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ വന്ന അടിയാണ്. ഈ ആജ്ഞകളൊക്കെ അനുസരിക്കാനും ജോലികൾ ചെയ്യാനും മാത്രം പ്രോഗ്രാം ചെയ്യപ്പെട്ട റോസ് ഉണ്ടല്ലോ, തനിക്ക് ജോലി തരാൻ അവിടെ ആരെയും കാണാതെ ഇങ്ങനെ കൺഫ്യൂഷനിലായിട്ട് നിൽക്കാണ്. അങ്ങനെ കാട്ടിലെ മൃഗങ്ങളാവട്ടെ ഇവളൊരു വലിയ രാക്ഷസിയായിട്ടാണ് കാണുന്നത് കേട്ടോ. റോസ് എന്താ സംഭവം, ഇതാരാണ്, ഞങ്ങൾ ആക്രമിക്കാൻ വന്ന ഒരു രാക്ഷസനാണെന്നുള്ള ഫീല്. കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇവളെ കണ്ട് പേടിക്കാണ്. അതിനൊപ്പം തന്നെ അവരെല്ലാരും റോസിനെ ആക്രമിക്കാനും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. എങ്കിലും തളരാതെ റോസ് അവിടെ തന്നെ അങ്ങനെ നിൽക്കാണ്. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ഭാഷയും ശൈലിയും ഒക്കെ സ്വന്തമായിട്ട് നമ്മുടെ റോസ് അങ്ങ് പഠിച്ചെടുക്കാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വലിയൊരു അപകടത്തിൽപ്പെട്ട് ഒരു പക്ഷിക്കൂട് അങ്ങ് തകരാണ്. അതിലെ അമ്മ പക്ഷിയാവട്ടെ മരിച്ചു പോകുന്നുണ്ട്. എന്നാലുണ്ടല്ലോ, ഭാഗ്യവശാൽ അതിലൊരു മുട്ട മാത്രം അവശേഷിക്കാണ്. റോസിന്റെ കയ്യിലേക്കാണ് കേട്ടോ ആ ഒരു കൊച്ചു മുട്ട വന്ന് വീഴുന്നേ. അങ്ങനെ റോസിന്റെ കയ്യിലിരുന്നിട്ട് ആ ഒരു മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞു പക്ഷിക്കുട്ടി പുറത്തേക്ക് വരാണ്. അതായത് ഈ ജനിച്ച നിമിഷം തന്നെ ആ കുഞ്ഞു കാണുന്നത് ആരെയാണ്? റോസിനെയാണ്. അതുകൊണ്ട് അവൻ റോസിനെ തന്റെ അമ്മയായിട്ട് അങ്ങ് കണക്കാക്കാണ്. ഈ സ്വന്തമായിട്ട് വികാരങ്ങളോ സ്നേഹങ്ങളോ ഒന്നുമില്ലാത്ത ഒരു മിഷീൻ ആ കുഞ്ഞു പക്ഷിക്കുട്ടിയെ നെഞ്ചോട് ചേർക്കുന്നതോടെയാണ് കഥ അങ്ങ് ആരംഭിക്കുന്നത്. അപ്പോ ബാക്കിയുള്ള കഥ എന്താണെന്ന് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. നമ്മളെല്ലാവരും ഒരു വികാരങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് ഇല്ലാത്തവരെ പറയാറുണ്ട്, നിങ്ങളെന്താ റോബോട്ടാണോ, നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിങ്സ് ഇല്ലാത്തേന്ന്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയാറുള്ള ഈ റോബോട്ടിന് എങ്ങനെ ഒരു അമ്മയായിട്ട് മാറാനാവും? എങ്ങനെ ആ ഒരു പക്ഷിക്കുട്ടിക്ക് ഒരു അമ്മയായിട്ട് മാറുന്നുണ്ടാവാം? കഥ തുടരാം സ്ലൈഡിൽ നിന്ന് ഒരേടെ വേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിത്ത് അഹലി എഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സലാഡ്. അപ്പൊ കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു നിർത്തിയത് റോബോട്ടിന്റെ കയ്യിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ആ കുഞ്ഞു പക്ഷിക്കുട്ടിയെ കുറിച്ചാണല്ലേ. ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന റോസിന്റെ അടുത്തേക്ക് ഫിക് എന്നൊരു കൗശലക്കാരനായ കുറുക്കൻ വരാണ്. കുറുക്കൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പണ്ട് കാണുന്ന കഥയിലും ഒപ്പര കൗശലക്കാരൻ തന്നെയാണല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു കഥയിലും കേട്ടോ. ഈ ഫിഗ് ഭയങ്കര കൗശലക്കാരനാണ്. ആദ്യം അവൻ എന്താ ചെയ്യണേന്നറിയോ, ആദ്യം അവൻ ആ കുഞ്ഞിനെ തിന്നാനായിട്ട് നോക്കാണ്. എങ്കിൽ പിന്നീട് റോസിന്റെ കൂടെ കൂടി അവൻ ആ കുഞ്ഞിന് ബ്രൈപ്പിൽ എന്നൊക്കെ പേരിടുന്നുണ്ട്. സാങ്കേതികമായിട്ട് അവനൊരു വിചിത്ര കുടുംബമായിട്ട് അവന് മാറാണ്. ഒരു റോബോട്ടും ഒരു കുറുക്കനും ഒരു പക്ഷിക്കുട്ടിയും. നമ്മുടെ റോസിനാണെങ്കിലേ ഒരുപാട് ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് ഈ പക്ഷിക്കുട്ടിയുടെ അമ്മയുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പഠിപ്പിക്കും, ആ ഒരു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത് ഈ റോബോട്ടായിട്ടുള്ള റോസ് ആയിരുന്നു കേട്ടോ. അവന് പറക്കാൻ പഠിപ്പിക്കണം, അവനെ കഴിക്കാൻ പഠിപ്പിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക, അത് ഈ റോസിനൊരു ടാസ്ക്കായിരുന്നു. എന്നാൽ ബ്രൈപ്പിൽ വളരും തോറും ബാക്കിയുള്ള പക്ഷികളൊക്കെ അവനെ കളിയാക്കാനായിട്ട് തുടങ്ങുകയാണ്. നിന്റെ അമ്മ ഒരു റോബോട്ടാണ്, നീ ഒന്നിനും കൊള്ളാത്തൊരു വികലാംഗനാണ്. കാരണം നമ്മുടെ ബ്രൈപ്പിലിന് പറക്കാനായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ബ്രൈപ്പിൽ കടുത്ത വിഷമത്തിലാവാണ്. അവൻ റോസിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു റോബോട്ട് ആയിരുന്നിട്ടും ബ്രൈറ്റ്ബില്ലിന് വേണ്ടി റോസ് തന്റെ പ്രോഗ്രാമിങ്ങും സിസ്റ്റത്തിനപ്പുറമുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങാണ്. അവൾ എന്തെയാണ്, അവന് പറത്താൻ വേണ്ടി രാത്രിയും പകലൊക്കെ കഠിനമായിട്ട് പരിശീലിപ്പിക്കുകയാണ്. ഒടുവിൽ ഈ പക്ഷികളുടെയൊക്കെ ലീഡറായിട്ടുള്ള ലോങ് നെക്കിന്റെ സഹായത്തോടെ ബ്രൈറ്റ്ബിൽ പറക്കാൻ പഠിക്കുകയാണ്. മറ്റുള്ളവരോടൊപ്പം ആകാശത്ത് ദീശാടനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ബ്രൈറ്റ്ബിൽ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയമുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ റോബോട്ടിന്റെ മെറ്റാലിക് കണ്ണുകളിലുണ്ടല്ലോ വല്ലാത്തൊരു ശൂന്യത നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ആ കാട്ടിൽ വന്ന വലിയൊരു വിപത്തുണ്ട്. അതെന്താണ് കേൾക്കാം. സലാഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഹലോ, ഹായ്.

0: celluloid.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ലൈഡ് ആണ്. കഥ അതിന്റെ ഏറ്റവും മനോഹരമായ ഇമോഷണൽ ആയ ഘട്ടത്തിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ്. ബ്രെഡ് ബിൽ പോയതിനു ശേഷം ആ ദ്വീപിൽ ഇതുവരെ കാണാത്ത വമ്പൻ മഞ്ഞു വീഴ്ചയും കനത്ത തണുപ്പുകാലൊക്കെ വരാനട്ടോ. കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായിട്ട് തണുത്ത് വിറച്ചിങ്ങനെ മരിക്കാൻ തുടങ്ങാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ റോസ് രംഗത്തിറങ്ങാണ്. അവൾ എന്തെയ്യാ, അവൾ തന്റെ ഇഞ്ചിന്റെ ചൂടൊക്കെ പുറത്തുവിട്ട് വലിയൊരു മൺകൂട് തന്നെ ഉണ്ടാക്കാണ്. ആ കാട്ടിലെ എല്ലാ വന്യമൃഗങ്ങളെയും പരസ്പരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ ഒരു ഒരുമിച്ച് നിർത്താണ്. ഈ തണുപ്പുകാലം തീരുന്നത് വരെ ആരും ആരെയും ഉപദ്രവിക്കരുത്, നമ്മൾ ഒന്നിച്ച് അതിജീവിക്കണം എന്ന് റോസ് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മൃഗങ്ങൾ അവരുടെ ശത്രുതയ്ക്ക് മറന്നു ഒന്നിച്ചങ്ങ് ജീവിക്കാണ്. ഒരു മനുഷ്യൻ പോലും ചെയ്യാത്ത നന്മയാണല്ലേ ആ മിഷീൻ അവിടെ കാട്ടുന്നത്. അതാണ് ഈ തണുപ്പുകാലൊക്കെ കഴിഞ്ഞ് അങ്ങനെ വസന്തകാലം എത്തുന്ന സമയത്ത് ബ്രെഡ്ബില്ലും മറ്റു പക്ഷികളൊക്കെ തിരികെ വരുന്നുണ്ട്. തന്റെ അമ്മ കാട്ടിലെ മൃഗങ്ങളെ മുഴുവൻ രക്ഷിച്ച വലിയ ഒരു ഹീറോ ആയിരിക്കുന്നത് കണ്ടിട്ട് ബ്രെഡ്ബിൽ അഭിമാനത്തോടെ ഇങ്ങനെ റോസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ സന്തോഷം അധികം നീണ്ടു നിന്നില്ല എന്നതാണ് കേട്ടോ. റോസിനെ നിർമ്മിച്ച ആ വലിയ കമ്പനി അവൾ നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കി അവളെ തിരികെ പിടിച്ചു കൊണ്ടുപോവാനായിട്ട് വരികയാണ്. അങ്ങനെ വമ്പൻ റോബോട്ട് സൈന്യവുമായിട്ട് ആ ദ്വീപിലേക്ക് അവരെത്താണ് കേട്ടോ. അവിടെ നടക്കുന്ന ആ ഒരു മാസ് ക്ലൈമാക്സ് പോരാട്ടുണ്ട്. അതെന്താന്ന് കേട്ടാലോ, കേൾക്കാം സ്ലോഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: celluloid.
1: സെല്ലുലോയിഡിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്താണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് എന്റെ എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അങ്ങനെ കഥ, റോസിനെ പിടിക്കാൻ വന്ന ആധുനിക റോബോട്ടുകൾ കാടിനെന്തിയാണ് തീടാണ്. റോസിനെ അവർ വലിയൊരു സ്പേസ് ഷിപ്പിലേക്ക് മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ദാ വരുന്ന നമ്മുടെ കാട്ടിലെ മൃഗങ്ങളുടെ വലിയൊരു പടയണി എന്നുള്ളതാണ്. അതായത് നമ്മുടെ റോസ് അവരെ ഒരുപാട് രക്ഷിച്ചതാണല്ലേ. എന്നാൽ ഇന്ന് റോസിനെ രക്ഷിക്കാൻ വേണ്ടി ആ മൃഗങ്ങളെല്ലാവരും എന്താ ഒന്നിച്ചു നിന്നിട്ട് ഈ ആധുനിക മെഷീനുകളോട് ഫൈറ്റ് ചെയ്യാണ്. ബ്രെത്ത് ബില്ലിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ വന്നിട്ട് ആ സ്പേസ് ഷിപ്പ് അങ്ങ് തകർക്കാണ്. അങ്ങനെ അവർ ആ യുദ്ധത്തിൽ വിജയിക്കുകയാണ്. എങ്കിലുണ്ടല്ലോ, കമ്പനിയുടെ ആളുകൾ വീണ്ടും വന്ന് കാട് നശിപ്പിക്കും എന്ന് റോസിന് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്റെ കാടിനെയും തന്റെ മകൻ ബ്രെഡ് ബില്ലിനെയും രക്ഷിക്കാൻ വേണ്ടി റോസ് ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്, താൻ സ്വയം ആ ഒരു കമ്പനിയുടെ കൂടെ തിരികെ പോകാനെന്ന്. അങ്ങനെ പോകുന്നതിന് മുൻപായിട്ട് അവൾ ബ്രെഡ് ബില്ലിനെ കെട്ടിപ്പിടിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. അവർ എന്റെ മെമ്മറി ഫുള്ള് ഡിലീറ്റ് ചെയ്താലും എന്റെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്താലും ഞാൻ എന്നെ സ്നേഹിച്ച ആ ഓർമ്മകൾ എന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ്, അതായത് ഒരു അമ്മ മനസ്സുണ്ടല്ലോ, മെഷീനാണെങ്കിൽ പോലും ആ മെഷീൻ ഉണ്ടായിരുന്ന ഒരു അമ്മ മനസ്സ്. ആ ഒരു അമ്മ മനസ്സോടെ സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണു നിറയും അല്ലേ. അങ്ങനെ സിനിമയുടെ അവസാനം റോസ് എന്താ തിരികെ കമ്പനിയിൽ എത്തുന്ന സമയത്ത് അവളുടെ മെമ്മറി എല്ലാം അവർ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വലിയ നഗരത്തിൽ ഒരു വലിയ കൃഷിത്തോട്ടത്തിൽ റോസ് ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പറന്നു വരുന്ന ബ്രെഡ് ബിൽ അവളെ കാണാണ്. ഓർമ്മകൾ നഷ്ടപ്പെട്ട റോസ് പതുക്കെ അവരെ നേരെ തിരിഞ്ഞ് പഴയതുപോലെ ബ്രെഡ് ബിൽ എന്ന് വിളിക്കുന്ന ആ ഒരു ഒറ്റ വിഷ്വൽ മാജിക്, ആ ഒരു വിഷ്വൽ മാജിക്കിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ക്രിസ് സാൻഡേഴ്സ് എന്ന ലെജൻഡറി ഡയറക്ടറുടെ വിഷ്വൽ അത്ഭുതമാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ അനിമേഷൻ ശൈലി ഒരു പെയിന്റിംഗ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. അത്രയും മനോഹരമായ കളർ ടോൺ ആണ് ഇതിന്. ലുപിത നിയോങ്കോയുടെ ആ ശബ്ദ നിയന്ത്രണവും ചിത്രത്തിന് വലിയൊരു ജീവൻ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ അമ്മയുടെയും മകളുടെയും സ്നേഹത്തിന്റെ വന്യമായ കഥ പറയുന്ന ഓസ്കാർ ലെവൽ നിലവാരമുള്ള ഒരു മനോഹര ചിത്രമാണ് ദ വൈൽഡ് റോബോട്ട്. തീർച്ചയായും ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ മനോഹരമായൊരു മൂവിയാണ് കേട്ടോ. അപ്പോൾ സെല്ലുലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായി മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. സ്റ്റേഷൻ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita ta kita

പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.

0: Kaleidoscope, information plus entertainment.
1: Hello guys, welcome to Kaleidoscope. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ട്രെയിൻ യാത്ര ഇഷ്ടമാണോ? ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നെ പോലെ? എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നമ്മുടെ ബസ് യാത്രയാണ് കൂടുതൽ ഇഷ്ടം. സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകുന്നത്. ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റാത്തതുപോലെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ട്രെയിൻ യാത്ര അത്ര ഇഷ്ടമല്ല. പക്ഷെ ചില ആളുകൾക്ക് ഈ ട്രെയിൻ യാത്രകളിൽ ജീവനായിട്ടുള്ള ആളുകളുണ്ട്. ആ ജനൽ കമ്പികളിലൊക്കെ പിടിച്ച് പുറത്തെ കാഴ്ചകൾ കണ്ട് നല്ല ചൂട് ചായയും കുടിച്ച് അങ്ങനെ പോകുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ? പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ ട്രെയിനുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാ ട്രെയിനുകളുടെയും കോച്ചുകൾക്ക് ഒരേ നിറമാകാത്തത്? ചില കളറ് നല്ല കടന്നീലയാവും, ചിലത് ചുവപ്പാവും വെള്ളയാവും, ചിലയാണെങ്കിൽ പച്ചയും മഞ്ഞയും കൂടി ഉണ്ടാവും. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ നിറം കൊടുത്ത് നിറം അടിച്ചു വെച്ചിരിക്കുന്നതെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലടോ, ഇതിനൊക്കെ പിന്നിലെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. കാലിഡോസ്കോപ്പിൽ നമുക്ക് ഇതൊക്കെ കേൾക്കാം. വെൽക്കം ടു കാലിഡോസ്കോപ്പ് വൺസ് അഗെയിൻ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ നിറങ്ങളൊക്കെ എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനെയാ സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഒരു സൂപ്പർ ബോയ് ആണ് അല്ലെങ്കിൽ സൂപ്പർ ഗേൾ ആണ്. ഇതിന്റെ പിന്നിലെ വലിയ രഹസ്യമുണ്ട്. ഈ നിറങ്ങൾ നോക്കിയിട്ടാണ് ആ ട്രെയിൻ ഏത് ടൈപ്പാണ്, അതിന്റെ സ്പീഡ് എത്രയാണ്, സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുവരെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഒരു യാത്രക്കാരൻ എന്ന നിലയില് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില സൂചനകളാണ്. പ്രത്യേകിച്ച് ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. എനിക്ക് പിന്നെ ട്രെയിൻ യാത്ര അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ട്രെയിൻ യാത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിലെ കളർ കോഡിന്റെ ആരും പറയാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ കാലിഡോസ്കോപ്പിന്റെ വിശേഷം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു തരാൻ വഴിയേ. ഡോണ്ട് ഗോ എനിവെയർ, സ്റ്റേ

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു മാസ് ലുക്കുള്ള കോച്ചുകൾ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ രാജധാനി എക്സ്പ്രസിലും ശതാബ്ദിയിലും ഒക്കെ മെയിനായിട്ട് കാണുന്നതാണ് ഈ ചുവപ്പ് കോച്ചുകൾ. ഈ ചുവപ്പ് നിറം കാണുമ്പോൾ തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവർ സാധാരണക്കാരല്ല, ഇവരാണ് റെയിൽവേയിലെ VIP കൾ അഥവാ ലിങ്ക് ഹോഫ്മാൻ ബുഷ് കോച്ചുകൾ, അങ്ങനെയാണ് അതിന് പറയുക. സംഭവം ജർമ്മൻ ടെക്നോളജിയാണ് മോനെ, അതുകൊണ്ട് തന്നെ ഈ ചുവപ്പൻ കോച്ചുകൾക്ക് സ്പീഡ് ഒത്തിരി കൂടുതലായിരിക്കും. അതിനേക്കാളൊക്കെ അപ്പുറം ഒരു വമ്പൻ സുരക്ഷാ രഹസ്യം കൂടെ ഉണ്ട്. എങ്ങാനും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ പോലും ഈ കോച്ചുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി കയറി മറിഞ്ഞു വീഴില്ല. ആന്റി ടെലിസ്കോപ്പിക് ഫീച്ചർ ഉള്ളതുകൊണ്ട് അപകടത്തിന്റെ ആഘാതം പരമാവധി കുറയ്ക്കുന്ന ട്രെയിനുകളാണ്. ചുരുക്കം പറഞ്ഞ സ്പീഡും ഒപ്പം കട്ട സെക്യൂരിറ്റിയാണ് ഈ ചുവപ്പിന്റെ രഹസ്യം. അപ്പൊ ഇനി അടുത്ത തവണ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോ ചുവപ്പ് കോച്ച് കണ്ടാൽ കൂടെയുള്ളവരോട് ഈ ജർമ്മൻ കഥയൊക്കെ എന്ന് പറഞ്ഞ് ഷൈൻ ചെയ്തോളൂ. കുഴപ്പമില്ല, എനിക്ക് ക്രെഡിറ്റ് ഒന്നും തരണ്ട, പ്രശ്നക്കാരിയല്ല ഞാൻ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ ഇച്ചിരി മുന്നേ ജർമ്മൻ ടെക്നോളജിയിലുള്ള അച്ചുവപ്പൻ VIP കോച്ചുകളെ കുറിച്ച് പറഞ്ഞില്ലേ? എന്നാൽ ഇനി പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ സ്വന്തം, നമ്മൾ സ്ഥിരമായി കാണുന്ന പഴയ സുഹൃത്തിനെ കുറിച്ചാണ്, നമ്മുടെ നീല കോച്ചുകള്. പാവങ്ങൾ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓടുന്നത് ഈ നീലവണ്ടികളല്ലേ? നമ്മൾ സ്ഥിരമായി ഒരു പക്ഷെ യാത്ര ചെയ്യുന്ന എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിലൊക്കെ ഈ നീല കോച്ചുകളിലാണ് ഉണ്ടാവാറുള്ളത്. ഇതിന്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് അറിയാവോ? നമ്മുടെ തൊട്ടടുത്തുള്ള ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇവ ഉണ്ടാക്കുന്നത്. പക്കാ ഇന്ത്യൻ മെയ്ഡ് എന്ന് പറയാം. മണിക്കൂറിൽ 70 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഈ നീല സുഹൃത്തുക്കൾ പാളത്തിലൂടെ കുതിച്ചു വായുന്നത്. നേരത്തെ പറഞ്ഞ ജർമ്മൻ ടെക്നോളജിയുടെ ചുവപ്പ് കോച്ചുകളുടെ അത്ര സ്പീഡും ആധുനിക സൗകര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും വർഷങ്ങളായി നമ്മളെ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിൽ ഈ നീല കോച്ചുകളുടെ പങ്കത്ര ചെറുതല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ വികാരമല്ലേ ഈ നീലവണ്ടികൾ, അല്ലേ? അപ്പൊ ചുവപ്പും നീലയും കഴിഞ്ഞു. ഇനി റെയിൽവേ ട്രാക്കിൽ വേറെയും ചില കളറുകൾ വരാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാം, പക്ഷെ അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്. സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സോങ്സ് ഹിയർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ ഇപ്പോഴത്തെ യഥാർത്ഥ റോക്ക് സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വന്ദേ ഭാരത്. ദൂരെ നിന്ന് വരുമ്പോ തന്നെ ആ ഒരു രാജകീയ ലുക്ക് കണ്ടിട്ടില്ലേ? നല്ല തിളങ്ങുന്ന വെള്ളയും നീലയും, അല്ലെങ്കിൽ ആ പുത്തൻ വെള്ളയും ഓറഞ്ചും കോമ്പിനേഷൻ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ, അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ സെമി ഹൈ സ്പീഡ് ട്രെയിനിന്റെ കളർ കോഡ് തന്നെ ഒരു പ്രീമിയം ഫീലാണ്. വേഗതയുടെയും മോഡേൺ ലുക്കിന്റെയും ഒരു അതൊക്കെ തോന്നും നമുക്ക് ഈ വന്ദേ ഭാരതിന്റെ കളറുകൾ കാണുമ്പോൾ. ഇനി പാളത്തിലൂടെ പോകുമ്പോഴേ അപൂർവമായി മാത്രം കാണുന്ന മറ്റൊരു കളറാണ് പച്ച കളറ്. കടും പച്ച നിറത്തിലുള്ള കോച്ചുകൾ കണ്ടാൽ അത് നമ്മുടെ സ്വന്തം ഗരീബ് റഥ് ട്രെയിനുകളാണ് എന്ന് ഉറപ്പിച്ചോളൂ. കുറഞ്ഞ ചെലവിൽ AC യാത്ര ഒരുക്കുന്ന ഒരു ട്രെയിൻ.

അതുമാത്രമല്ല, റെയിൽവേയിൽ പച്ച നിറം ഉപയോഗിക്കുന്നത് ഇക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ യാത്രക്കാരുമായി കൂടുതൽ സൗഹൃദത്തിലാണ് ഞങ്ങൾ എന്നൊരു പോസിറ്റിവിറ്റി സൂചന കൂടെ നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ചുവപ്പ്, നീല, വെള്ള, ഓറഞ്ച്, പച്ച, അങ്ങനെ ട്രെയിനുകളുടെ നിറങ്ങൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഇനിയിപ്പോ വണ്ടി കാത്തി നിൽക്കുമ്പോ ബോറടിക്കില്ലല്ലോ, കളർ നോക്കി കാര്യങ്ങളൊക്കെ പ്രവചിക്കാലോ അല്ലേ?

0: लोग नए हो तो सब्सक्राइब करो, वो जो लाल वाला बटन है उसके साथ सूर्य नमस्कार करो या फिर अनुलोम विलोम, मुझे नहीं पता, बस क्लिक हो जाना चाहिए। अब मैं भी जा रहा हूँ।
1: कैलिडोस्कोप इन्फॉर्मेशन प्लस एंटरटेनमेंट।
2: നമ്മൾ പല നിറത്തിലുള്ള ട്രെയിനുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഏ, ഇത് കഴിഞ്ഞില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും, കഴിഞ്ഞിട്ടില്ല. യു ആർ ലിസണിംഗ് ടു കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. നമ്മുടെ ട്രാക്കിലെ ഒരു സ്പെഷ്യൽ കളറാണ് മഞ്ഞ. നമ്മളിൽ പലരും സ്ഥിരമായി യാത്ര ചെയ്യുന്ന നമ്മുടെ സ്വന്തം ജനശതാബ്ദി പോലെയുള്ള പ്രത്യേക സർവീസുകളിലാണ് ഈ ഒരു മഞ്ഞ നിറത്തിലുള്ളത്, അല്ലെങ്കിൽ മഞ്ഞയിൽ നീല കളർന്ന നിറം കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അതിൽ വെള്ള വരകളും ഉണ്ടാവാറുണ്ട്. അതൊക്കെയാണ് ഈ ട്രെയിനും ട്രെയിനിന്റെ കളറിന്റെ പിന്നിലെ രഹസ്യങ്ങളും ഒക്കെ. ഇനി ഒരു ചെറിയ ചരിത്രം കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോവാവേ. ഇന്ത്യയിൽ ആദ്യകാലത്തെ നമ്മുടെ ട്രെയിനുകൾക്ക് മൊത്തത്തിൽ മെറൂൺ നിറമായിരുന്നു, പിന്നെ അത് നീലയായി, ഇപ്പൊ ദാ ചുവപ്പും വെള്ളയും ഓറഞ്ചും ഒക്കെ ആയി. ട്രെയിനുകൾ അടിമുടി ഗ്ലാമറായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ മാസ്ട്രിക്. അടുത്ത തവണ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ട്രെയിൻ കോച്ചുകളുടെ ഏറ്റവും മുകളിലൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവിടെ മഞ്ഞ വരകൾ ഉണ്ടാവും, യെല്ലോ സ്ട്രൈപ്സ്. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്ക്, മഞ്ഞ വരകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കുമുള്ള പ്രത്യേക കോച്ചാണ് എന്നാണ്. ഇനി അവിടെ മഞ്ഞയ്ക്ക് പകരം വെള്ള വരകളാണ്, വൈറ്റ് സ്ട്രൈപ്സ് ആണെങ്കിൽ ഉറപ്പിച്ചോ അത് നമ്മുടെ ജനറൽ കോച്ചാണ്. സീറ്റ് പിടിക്കാൻ ഓടുന്നവർക്ക് ഇതൊരു ഒന്നാന്തരം സൂചനയാണ് കേട്ടോ. അപ്പൊ മക്കളെ, ഇനി അടുത്ത തവണ വണ്ടി കയറാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഫോണിൽ മാത്രം നോക്കിയിരിക്കാതെ ഈ നിറങ്ങളും വരകളും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ ട്രെയിനിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കും തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഒരു സൂപ്പർ റെയിൽവേ ടിപ്സോടെ, റെയിൽവേ നോളജ് പകർന്നു തന്നുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ നിന്ന് ഞാൻ ദാ പോവാണ്. ടാറ്റാ, ബൈ ബൈ.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരു ഇത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ എഫ്എം. കേട്ടിട്ട് കൂട്ടുകൂടാ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. മുറ്റം നിറയെ പൂക്കളും തുമ്പികളും പാര നടക്കുന്ന ആ ഒരു പഴയ തൊടി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതിന്നൊരു ഓർമ്മയായിട്ട് മാറി അല്ലേ. ഇന്ന് തിരക്കേറിയ ലൈഫിനിടയിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അവ പരിപാലിക്കാൻ സമയമില്ല എന്നതാണല്ലോ പലരുടെയും പരാതി. എന്നാൽ വെയിലായി കഴിഞ്ഞാലും മഴയായി കഴിഞ്ഞാലും അധികം പരിഭവങ്ങളൊന്നുമില്ലാതെ വലിയ പരിചരണമൊന്നും ആവശ്യപ്പെടാതെ നമ്മുടെ മുറ്റം അലങ്കരിക്കാൻ കഴിയുന്ന ചില നാടൻ സുന്ദരികളുണ്ട്. നമ്മുടെ മണ്ണിന്റെ തനിമയുള്ള അധികം കഷ്ടപ്പെടാതെ തന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ പുഷ്പങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ഒന്നാമത്തേത് തെച്ചിയാണ്. രോഗപ്രതിരോധ ശേഷിയുള്ളതും ആരോഗ്യ ഗുണങ്ങൾ ഏറിയതുമാണ് തെച്ചിപ്പൂവ്. ആയുർവേദത്തില് ചർമ്മരോഗങ്ങൾക്കും മുറിവുകൾ ഉണക്കാനും തെച്ചിപ്പൂവ് ഉപയോഗിക്കുന്നുണ്ട്. ഈ പൂവിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കും. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ നാടൻ ചെടി കൂടിയാണ് ഇത്. ചുവപ്പ്, മഞ്ഞ, വെള്ള, പിങ്ക് തുടങ്ങി പല നിറങ്ങളിൽ തെച്ചി ഇന്ന് ലഭ്യമാണ്. ഒരിക്കൽ നട്ടുപിടിപ്പിച്ചാൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന ഈ ചെടി ഏത് കഠിനമായ വെയിലിനെയും അതിജീവിക്കാൻ കരുത്തുള്ളതാണ്. തണ്ട് മുറിച്ച് നട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. തുടക്കത്തിൽ മാത്രം അല്പം നന ആവശ്യമാണ്. പിന്നീട് മഴവെള്ളം കൊണ്ട് തന്നെ ഇവ വളരും. വർഷത്തിലൊരിക്കൽ കമ്പുകൾ വെട്ടി ഒതുക്കിയാൽ കൂടുതൽ പൂക്കൾ തരാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. തെച്ചിപ്പൂവിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനിയൊരു മനോഹരമായ പാട്ട് ആവാം അല്ലേ.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. അടുത്തത് ചെമ്പരത്തിയാണ്, അടുക്കളമുറ്റത്തെ ഔഷധമാണ് ഇത്. കേശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ചെമ്പരത്തിയോളം ഗുണമുള്ള മറ്റൊരു ചെടിയില്ലടോ. ചെമ്പരത്തി പൂവും ഇലയും അരച്ച് താളിയായി ഉപയോഗിക്കുന്നത് മുടിക്ക് തിളക്കവും കറുപ്പ് നിറവും നൽകാനായിട്ട് സഹായിക്കും. കൂടാതെ ഇതിന്റെ പൂക്കൾ കൊണ്ടുള്ള ചായ ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് എന്ന് പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. നിത്യവും പൂക്കുന്ന സ്വഭാവമാണ് ചെമ്പരത്തിയുടേത്. ഇന്ന് വിപണിയിൽ വൈവിധ്യമാർന്ന നിറങ്ങളിലും വലുപ്പത്തിലുമുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ ലഭ്യമാണ് എങ്കിലും 5 ഇതളകളുള്ള ചുവന്ന നാടൻ ചെമ്പരത്തിയാണ് പരിചരണം കുറച്ചു വേണ്ട ഇനം. വെയിൽ നന്നായി ലഭിക്കുന്ന ഇടങ്ങളിൽ വേണം ചെമ്പരത്തി നടാനായിട്ട്. കമ്പുകൾ മുറിച്ചു നട്ട് എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. ചാണകപ്പൊടിയോ ജൈവ വളമോ വർഷത്തിൽ 2 തവണ നൽകുന്നത് സമൃദ്ധമായി പൂക്കാൻ സഹായിക്കും.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തത് നന്ദ്യാർവട്ടമാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള നന്ദ്യാർവട്ടം. കണ്ണിലെ അണുബാധകൾക്കും ചൊറിച്ചിലിനും ഇതിന്റെ പൂവ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മരുന്നുകൾ ഫലപ്രദമാണ്. വെളുത്ത നിറത്തിലുള്ള ഈ പൂക്കൾ രാത്രികാലങ്ങളിൽ മുറ്റത്തിന് ഒരു പ്രത്യേക ഭംഗിയും വായുവിന് ശുദ്ധിയും നൽകുന്നുണ്ട്. പാലുപോലുള്ള കറയുള്ള ഈ ചെടിക്ക് കീടബാധകൾ ഏൽക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒറ്റ ഇതളും അരികുകൾ ചുരുണ്ട ഇനങ്ങളും ഇതിലുണ്ട്. വേലികളിൽ അലങ്കാരമായി നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ചെടി കൂടിയാണ് ഇത്. വലിയ പരിചരണമോ വളമോ നന്ദ്യാർവട്ടത്തിന് ആവശ്യമില്ല. മൂത്ത തണ്ടുകൾ മുറിച്ചു നട്ടുകഴിഞ്ഞാൽ മഴക്കാലത്ത് വേഗത്തിൽ പിടിച്ചുകിട്ടും. പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ കമ്പുകൾ മുറിച്ചു കൊടുക്കുന്നത് പുതിയ തളിർപ്പുകൾ വരാനായിട്ട് കാരണവുമാകും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനി മന്ദാരത്തെ കുറിച്ചറിയാം മനോഹരമായ പാട്ടുവിശേഷം.
1: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ

0: കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. അടുത്തത് മന്ദാരം. മഞ്ഞുകാലത്തെ മാലാഖയാണ് മന്ദാരം. ആയുർവേദ മരുന്നുകളിൽ കൂവളത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വെള്ളമന്ദാരം. കഫക്കെട്ട്, ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും മന്ദാരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന മന്ദാരമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ കണ്ടുവരുന്നത്. മനോഹരമായ ഒരു സുഗന്ധം ഈ പൂക്കൾ കണ്ട്. വലിയ മരമായി വളരുമെങ്കിലും കൊമ്പുകൾ വെട്ടി നിർത്തിയാൽ ഒരു കുറ്റിച്ചെടിയായി തന്നെ നിലനിർത്താം. മന്ദാരത്തിന്റെ കായകൾ ഉണങ്ങുമ്പോൾ അതിനുള്ളിലെ വിത്തുകൾ ശേഖരിച്ച് പാകിയോ അല്ലെങ്കിൽ കമ്പുകൾ മുറിച്ചു നട്ടോ പുതിയ തൈകൾ ഉണ്ടാക്കാം. വേനൽക്കാലത്ത് ഇലകൾ പൊഴിക്കുന്ന സ്വഭാവമുണ്ട് എങ്കിലും മഴക്കാലത്ത് ഇത് വീണ്ടും പച്ചപ്പണിഞ്ഞ് പോകും.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തത് രാജമല്ലി. പനി കുറയ്ക്കാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാനും രാജമല്ലിയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ കായ്കളും ഇലകളും ഔഷധ ഗുണമുള്ളവയാണ്. മുറ്റത്തെ ഈ പച്ചപ്പും പൂക്കളും മനസ്സിന് സന്തോഷവും പോസിറ്റീവ് ഊർജവും നൽകുന്നു. ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ പൂക്കൾ വിരിയുന്ന രാജമല്ലി ഏത് തരിശു ഭൂമിയിലും തഴച്ചു വളരും. അലങ്കാരമരമായി വളർത്താൻ പറ്റിയ ഇതിൽ വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാകാറുണ്ട്. പൂമ്പാറ്റകളെ ആകർഷിക്കാനായിട്ട് ഈ ചെടിക്ക് പ്രത്യേക കഴിവുമുണ്ട്. വിത്തുകൾ വഴിയാണ് പ്രധാനമായും രാജമല്ലി പ്രചരിപ്പിക്കുന്നത്. വലിയ നനയോ വളമോ ആവശ്യമില്ലാത്ത ഈ ചെടി മുറ്റത്തിന് ഒരു കിരീടം പോലെ ശോഭിച്ചു നിൽക്കും. ഉണങ്ങിയ പൂങ്കുലകൾ വെട്ടിമാറ്റുന്നത് കൂടുതൽ പൂക്കൾ വരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. രാജമല്ലിയെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഇനി 10 മണി ചെടിയെ കുറിച്ചറിയാം. നല്ലൊരു പാട്ട്.

0: കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. വീട്ടുമുറ്റത്തുണ്ടാവേണ്ട ചില നാടൻ പൂക്കളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് 10 മണിച്ചെടി. ഈ ചെടിക്ക് ഔഷധ ഗുണങ്ങളെക്കാൾ കൂടുതൽ പ്രകൃതിയിലെ ജലാംശം നിലനിർത്താനും മണ്ണൊലിപ്പ് തടയാനുമുള്ള കഴിവുണ്ട്. വെയിലേൽക്കുമ്പോൾ വിരിയുന്ന ഈ പൂക്കൾ ആരുടെയും മനസ്സ് നിറയ്ക്കും. ഉന്മേഷവും ഊർജവും നൽകുന്ന ഒരു കാഴ്ചയാണ് ഇത്. പേരുപോലെ തന്നെ 10 മണിക്ക് വിരിയുന്ന ഈ പൂക്കൾ പല നിറങ്ങളിൽ ലഭ്യമാണ്. തറയിൽ പടർന്നു വളരാൻ ഇഷ്ടപ്പെടുന്ന ഇവ ഒരു പൂമെത്ത പോലെ മുറ്റത്തിന് അലങ്കാരമാവുകയും ചെയ്യും. വലിയ ചെലവൊന്നുമില്ലാതെ മുറ്റം മനോഹരമാകാനായിട്ട് ഇതിലും നല്ലൊരു ചെടിയില്ലടോ. തണ്ടുകൾ മുറിച്ച് കുത്തിവെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് പടർന്ന് തുടങ്ങും. വെള്ളം കെട്ടി നിൽക്കാത്ത ഏത് സ്ഥലത്തും ഇത് വളരും. നല്ല വെയിൽ ലഭിച്ചാൽ മാത്രമേ പൂക്കൾ വിരിയുകയുള്ളൂ എന്നതുകൊണ്ട് നിഴലുള്ള ഇടങ്ങളിൽ നടുന്നത് ഒഴിവാക്കണം. 10 മണിച്ചെടിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിത്യകല്യാണിയെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നിത്യകല്യാണി അഥവാ ശവന്നാറിപ്പൂവ് ക്യാൻസർ പ്രതിരോധത്തിന് ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഉപയോഗിക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഇതിന്റെ ഇലകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് ഗുണകരമാണ് എന്ന് പറയപ്പെടുന്നു. രോഗങ്ങളെ അകറ്റാനുള്ള അസാമാന്യ ശേഷി ഈ ചെടിക്കുണ്ട്. പേരുപോലെ തന്നെ നിത്യവും പൂക്കൾ തരുന്ന ചെടിയാണ് ഇത്. പിങ്ക് വെള്ള നിറങ്ങളിലാണ് ഇവ സാധാരണ കണ്ടുവരുന്നത്. ഒരു തവണ പൂന്തോട്ടത്തിലെത്തിയാൽ വിത്തുകൾ വീണ് താനെ മുളച്ചു വരുന്ന സ്വഭാവം ഇതിനുണ്ട്. വളപ്രയോഗമോ പ്രത്യേക നനയോ ഇല്ലാതെ തന്നെ നിത്യകല്യാണി സമൃദ്ധമായിട്ട് വളരും. ചട്ടിയിലോ തറയിലോ വളർത്താം. ഇതിന്റെ കയ്പുരസം കാരണം ആടുകളോ പശുക്കളോ ഇത് ഭക്ഷിക്കാറില്ല എന്നതുകൊണ്ട് സംരക്ഷിക്കാനും എളുപ്പമാണ്. നിത്യകല്യാണിയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി സുഗന്ധരാജനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന്.

0: ഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സുഗന്ധരാജന്റെ സുഗന്ധം മനസ്സിനെ ശാന്തമാക്കാനും ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും സഹായിക്കുന്നുണ്ട്. ഇതിന്റെ പൂക്കൾ മുറിക്കുള്ളിൽ വയ്ക്കുന്നത് പ്രകൃതിദത്തമായ ഒരു റൂം ഫ്രഷ്നറായിട്ട് പ്രവർത്തിക്കും. വെളുത്ത വലിയ പൂക്കളും തിളക്കമുള്ള പച്ച ഇലകളും ഇതിന്റെ പ്രത്യേകതയാണ്. കടും സുഗന്ധമാണ് ഇതിന്റെ മുഖമുദ്ര. വീടിന്റെ മുമ്പിൽ ഇത് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ മുറ്റം മുഴുവൻ നല്ല ഗന്ധം നിറയും. തണ്ടു മുറിച്ചു നട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. നല്ല സൂര്യപ്രകാശവും ഇടയ്ക്കിടെയുള്ള നനയും ഉണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് വളരുകയും ചെയ്യും. ചാണകപ്പൊടിയോ ജൈവവളങ്ങളോ നൽകുന്നത് കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും. നമ്മുടെ മുറ്റത്ത് ഈ പൂക്കൾ വെറും കാഴ്ചവസ്തുക്കൾ മാത്രമല്ല, അവ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തെയും അന്തരീക്ഷത്തെയും പരിപാലിക്കുന്നവരാണ്. വലിയ സാമ്പത്തിക ചെലവോ സമയമോ ഇല്ലാതെ തന്നെ നിങ്ങളുടെ മുറ്റം ഒരു വൃന്ദാവനമാക്കി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഒരു നന്ദാവനമാക്കി മാറ്റാനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള 8 സസ്യങ്ങൾ നിങ്ങളെ സഹായിക്കും. വിദേശിയായിട്ടുള്ള വില കൂടിയ ചെടികളേക്കാൾ നമ്മുടെ മണ്ണിന്റെ കരുത്തുള്ള നാടൻ പൂക്കൾക്ക് ഒരു പ്രത്യേക അഴകാണ് അല്ലെ. അത് നമ്മുടെ ബാല്യകാലത്തിന്റെ ഗന്ധം കൂടിയാണ്, കണ്ണിന്റെ സ്പന്ദനമാണ്. തിരക്കുകൾക്കിടയിലും ഒരല്പം സമയം മണ്ണിൽ ചെലവഴിക്കുന്നത് മനസ്സിനും ശരീരത്തിനും നൽകുന്ന ഊർജം ചെറുതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.

ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, ദേ സമയം കൃത്യം 12 മണിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണിയായി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രത്യേകത? ഇൻസ്റ്റന്റ് പാട്ട്, അത് തന്നെ വേറെ എന്താണല്ലേ ഗായ്സ്. ഇനി പാട്ടുകളുടെ ഒരു സമയമാണ്, 2 മണിക്കൂർ നമ്മൾ ഇങ്ങനെ മനോഹരമായ പാട്ടുകളെല്ലാം കേൾക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇനിതേ ഇവിടെ ഇൻസ്റ്റന്റ് പാട്ടാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ടപ്പി ടപ്പി ടപ്പി എന്ന് നിങ്ങൾക്ക് മനോഹരമായ പാട്ടുകളൊക്കെ കിട്ടാൻ പോകുന്ന സമയമാണ് നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ ഇന്നാരെ വന്നിരിക്കുന്നേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തമായില്ല. യെസ്, അപ്പൊ എങ്ങനെയുണ്ട് വിശേഷമൊക്കെ? സുഖാണോ? എല്ലാവർക്കും അടിപൊളിയായിട്ടിരിക്കുന്ന നല്ല ക്ലൈമറ്റൊക്കെയാണ്. ആ ഒരു അസഹ്യമായ ചൂടൊക്കെ ഒഴിവായിട്ടുണ്ടല്ലേ, നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ചൂടൊക്കെ മാറി ഇപ്പൊ ഒരു കുൾ കുൾ കുൾ ക്ലൈമറ്റൊക്കെയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു സംഭവ ബഹുലമായ മഴയൊന്നും നമ്മൾ ഈ ജൂൺ മാസം ഈ 12-ാം തീയതി വരെ, ഈ വെള്ളിയാഴ്ച ദിവസം വരെ കണ്ടിട്ടില്ല. മൂപ്പര് വളരെ ശാന്തമായിട്ട് വരുന്നു, പെയ്യുന്നു, പോകുന്നു, നല്ല നല്ല മാന്യനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല ക്ലൈമറ്റൊക്കെയാണ്. ആ ക്ലൈമറ്റ് നല്ലതാവുന്ന സമയത്ത് ആ ക്ലൈമറ്റിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും? നമ്മുടെ സ്വന്തം പാട്ടുകൾക്ക് സാധിക്കും അല്ലേ? നല്ല നല്ല പാട്ടുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. പാട്ടിന് എപ്പോഴും അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ആ ഒരു മൂഡിനെ തന്നെ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സംഗീതത്തിന് സാധിക്കുമെന്നതാണ് ഗായ്സ്. യെസ്, അപ്പോൾ ഈ നോർമലി നല്ല മഴയാണ്, നല്ല ഒരു കൂൾ ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കുറച്ചും കൂടി റൊമാൻറ്റിക് മെലഡി സോങ്സ് ഒക്കെ ആയിരിക്കും ഇഷ്ടം. എന്താണെന്ന് അറിയില്ല, ഞാൻ കുറച്ച് നേരെ തിരിച്ചാണ് കേട്ടോ. എനിക്ക് നല്ല ഫാസ്റ്റ് നമ്പേഴ്സാണ് ഇഷ്ടം, എപ്പോഴും ഫാസ്റ്റ് നമ്പേഴ്സ് ഇഷ്ടമാണ്. ഇപ്പോൾ മഴ കൂടിയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ല ഫാസ്റ്റ് നമ്പേഴ്സ് കേൾക്കാനായിട്ട് ഒന്നുകൂടി താല്പര്യം കൂടാറുണ്ട്. എനിക്കിങ്ങനെ എനർജി ആവാനായിട്ട്, കാരണം മഴയൊക്കെ പെയ്ത് നല്ല തണുത്തിരിക്കുന്ന സമയത്ത് ഒരു ഹോട്ട് സോങ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ, നല്ല ഫാസ്റ്റ് നമ്പറൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചാർജ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ദേ ഇൻസ്റ്റന്റ് പാട്ടിൽ ഒരു മനോഹരമായ, കുറച്ച് ദിവസമായി ഞാൻ പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ചൊരു പാട്ടാണ്. ആ പാട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പാട്ടിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ കേൾക്കണം, കേട്ടിട്ട് നിങ്ങൾക്ക് ഓഹോ ഇതാണോ ആ ഇതിലുദ്ദേശിച്ച പാട്ട് എന്നിങ്ങനെ പറയണം, അതാണ് എൻ്റെ ഉദ്ദേശം ഇന്നത്തെ. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ പാട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങളുടെ പാട്ടിനാണ് പ്രാധാന്യം അല്ലേ? ആ ഒരു പ്രാധാന്യം നിങ്ങളുടെ പാട്ടിനാണ്, അതിനാണ് ഇമ്പോർട്ടൻസ്. സോ ഗായ്സ്, വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വെച്ചുതരാൻ വേണ്ടി ഞാൻ ഇവിടെയുണ്ട്, 12 മണി മുതൽ 2 മണി വരെയുള്ള ആ ഒരു സമയം. അപ്പോൾ ദേ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 00, അതാണ് നമ്മളെ വിളിക്കേണ്ട നമ്പർ. വിളിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും സാധിക്കും. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, ഇനി അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാ ഐ ഡി AHALYFM90.4 എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ ദേ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേഗം വേഗം വേഗം ഇങ്ങ് പോന്നോട്ടെ.

0: ഇവിടെ മൊത്തം കാറ്റ്. യെസ് ലൂസിപ്പണ്ണേ, അടിപൊളി ട്രാക്ക്. കുറേ ദിവസമായി ഞാൻ കേൾക്കണം എന്ന് ആഗ്രഹിച്ച ഒരു പാട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ആഗ്രഹം നിങ്ങളും കൂടി അങ്ങ് അറിയട്ടെ, നിങ്ങളും കൂടി അങ്ങ് കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ ഞാൻ ഇന്ന് ഈ പാട്ടുമായി അങ്ങ് പോകുന്നത്. പണ്ടിങ്ങനെ കളിയാക്കുമായിരുന്നു എല്ലാവരും, ലൂസിപ്പണ്ണേ ലൂസിപ്പണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യാ പണ്ടത്തെ ഒരു ചബല്യങ്ങളെ. എനിവേ, ഈ സമയം നോക്കുമ്പോൾ കൃത്യം 12 മണി കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അപ്പോ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളർ എത്തിയിരിക്കുന്നു, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ, എന്റെ പേര് ആദിത്യ.
0: എന്റെ പേര് ആദിത്യ. ആദിത്യ എവിടെ നിന്ന് വിളിക്കുന്നു?
1: പാലക്കാട്.
0: പാലക്കാട് നിന്ന്. ഓക്കെ ആദിത്യ, ഇന്ന് ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ?
1: ഒരു പൂ മാത്രം ചോദിച്ചാ സോങ്.
0: ഒരു പൂ മാത്രം മതിയോ? കുറച്ചധികം ആയാലോ? വേണ്ടല്ലേ, ഒരു പൂ മതി, തൽക്കാലം ഒന്ന് മതിന്ന്. ഓക്കെ, ആ പാട്ട് ഞാൻ വെച്ചുതരാം. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ ഹസ്ബൻഡിന് വേണ്ടി.
0: ഹസ്ബൻഡിന് വേണ്ടി. ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താ?
1: വിഷ്ണു.
0: വിഷ്ണു. അപ്പൊ ആദിത്യയുടെ ഹസ്ബൻഡായ വിഷ്ണുവിന് വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ അങ്ങ് വെച്ചുതരാം. ഓക്കെ,
1: സുഖമാണോ?
0: പിന്നല്ലാതെ, എനിക്ക് സുഖമാണ്. ആദിത്യക്ക് എങ്ങനെ? സുഖല്ലേ, സന്തോഷല്ലേ?
1: സുഖം പിന്നെ.
0: ഓക്കെ ഡാ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു. നമ്മളെ വിളിച്ചത് പാലക്കാട് നിന്ന് ആദിത്യയാണ്. ഒരു പൂ മാത്രം ചോദിച്ചു. മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ ശ്രീനിവാസൻ സാറും സുജാത ചേച്ചിയും കൂടി പാടിയിട്ടുള്ള പാട്ട്. മനോഹരമായ സിനിമയാണ് സ്വപ്നക്കൂട് അല്ലെ? ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറഞ്ഞ, അതുപോലെ എന്താ ചേച്ചി അനിയത്തിയുടെ കഥ പറഞ്ഞ ഒക്കെ മനോഹരമായൊരു സിനിമ. യെസ്, അപ്പൊ അതിലെ പാട്ടാണ് ആദിത്യ ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് നോക്കുകയാണെങ്കിൽ, ശാന്തി ചേച്ചിയാണ് എലപ്പുള്ളിയിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് ചാർലി എന്ന സിനിമയിലെ പാട്ടാണ് പുതുമഴയായി. അപ്പോൾ ശാന്തി ചേച്ചി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ആ ഒരു പാട്ട് കൂടി ഞാൻ വെക്കാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ മനോഹരമായ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ദേ മടങ്ങിയെത്തിയിരിക്കുന്നത്. യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം അല്ലേ? യെസ്, അടുത്തതായിട്ട് ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ധനുഷാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. ജീവാംശമായി തീവണ്ടി എന്ന മൂവിയിലെ ബ്യൂട്ടിഫുൾ ട്രാക്കാണല്ലേ. പ്രത്യേകിച്ച് എനിക്ക് മഴക്കാലത്തൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് കേട്ടോ. ശ്രേയാ ഘോഷാൽ മനോഹരമാക്കി പാടിയിരിക്കുന്ന, ഒപ്പം നമ്മുടെ ഹരിശങ്കർ കൂടി ഒരുമിച്ച് അങ്ങ്, ആ ഒരു കോമ്പിനേഷൻ ഇസ് ടൂ ഗുഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പാട്ടാണ് ധനുഷ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് നോക്കുകയാണെങ്കിൽ തമിഴ് എന്ന് പറയുന്ന സമയത്ത്, തമിഴ് സോങ്സ് എന്ന് പറയുന്ന സമയത്ത് എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യുന്ന ഒരു പാട്ട് കൂടിയാണ് ചിന്നത്തമ്പി എന്ന മൂവിയിലെ തൂലിയിലെ എന്ന് തുടങ്ങുന്ന പാട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പാട്ട്. ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ നിഷ ചേച്ചി, നിഷ ജീവൻ. നിഷ ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആ ഒരു ഡെഡിക്കേഷൻ കൂടി ഞാൻ അറിയിക്കുന്നു. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. പാട്ടുകൾക്ക് ശേഷം, ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായി പോകുന്നത്.

0: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ച.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. കോഴിക്കോട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണകൊറിയയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം, ശാസ്ത്രം, ഭരണം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുന്ന സ്വയം സഹായ ഗ്രൂപ്പുകളെ ഗവൺമെന്റ് സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു.

0: മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ജാതിമത ചിന്തകൾക്കതീതമായി മതസൌഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ശിവഗിരി മഠം സന്ദർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശിവഗിരിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ടു ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർലമെനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വയനാട്ടിൽ ഏഴുപേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡിഎംഒ അറിയിച്ചു. കോഴിക്കോട്ട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുന്നു. ചികിത്സയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഡെസ്ക് റിപ്പോർട്ട്.
1: നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടന്നുവരികയാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഫീൽഡ് തലത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിപിഇ കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം ആരംഭിച്ചു.
0: കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനി ജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉത്പാദനം നടത്തുക. അടുത്ത മെയ് 31-നകം പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന വൈദ്യുതി വകുപ്പിന്റെ ഉത്തരമേഖല ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച അവലോകന യോഗം അല്പസമയത്തിനകം മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ വൈദ്യുതി ഭവനിൽ ചേരും. മൂന്ന് ജില്ലകളിലെയും എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈദ്യുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. താമസക്കാരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സമവായത്തിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും ഇന്ന് രാത്രി വീണ്ടും ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണകൊറിയയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ദക്ഷിണകൊറിയ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കാനഡ ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. അടുത്തമാസം 5 ഫൈനൽ. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ റസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ജൽസ്പാൽ റാണയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. റാണയുടെ വിയോഗം ഇന്ത്യൻ കായിക ലോകത്തിന് കനത്ത നഷ്ടമാണെന്നും ഷൂട്ടിംഗിലെ അസാധാരണ നേട്ടങ്ങളിലൂടെ രാഷ്ട്രത്തിന് അദ്ദേഹം ഏറെ മഹത്വം സമ്മാനിച്ചതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂർ ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉൽപാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. ചോർച്ചയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച രണ്ട് കുടുംബങ്ങൾക്ക് നൽകി വന്നിരുന്ന വാടകയുടെ കുടിശ്ശിക പുനഃസ്ഥാപിച്ച് നൽകാനും നിർദ്ദേശം നൽകി. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ ആറോളം കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് എൽപി സ്കൂൾ. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
3: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണ ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. 2 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെങ്കിലും ഇനിയും നേരിടുന്ന സ്ഥലപരിമിതി പരിഹരിക്കണമെന്ന ആവശ്യവും സ്കൂൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
0: നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു. ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവെച്ച കവറിൽ കൈമാറാനും ഹൈക്കോടതി ഉത്തരവിട്ടു. രജിസ്ട്രാർ ഇത് സുരക്ഷിതമായി കസ്റ്റഡിയിൽ വയ്ക്കാനും നിർദ്ദേശമുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 196 പേരെ അറസ്റ്റ് ചെയ്തു. എംഡിഎംഎയും മറ്റ് മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 2908 പേർ അറസ്റ്റിലായി. 1947 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡ്രോൺ സാങ്കേതികവിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. കോഴിക്കോട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണകൊറിയയ്ക്ക് ജയം.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
7: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
6: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
8: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാക്കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250-ലധികം പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
9: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ലളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
10: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
11: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ ദേ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം പറയുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ആരാണ് അടുത്തതായിട്ട് പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ രാധാകൃഷ്ണൻ ചേട്ടനാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. തിളക്കം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ, നീയൊരു പുഴയായി. നല്ല ബ്യൂട്ടിഫുൾ ട്രാക്കാണല്ലേ. ആ ഒരു മൂവി ഭയങ്കര അടിപൊളിയാണ്. കുറേ നമ്മളെ ചിരിപ്പിച്ച ഒരുപാട് ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തരുന്ന ഒരു സിനിമയാണത്. പക്ഷെ അതിലൊരു ചെറിയൊരു സങ്കടം ആ സിനിമ കാണുന്ന സമയത്ത്, അതിലെ ആ നമ്മളെ അത്രയും അധികം ചിരിപ്പിച്ച പലരെയും നമുക്ക് ഇന്ന് കാണാൻ പറ്റില്ല. അവരൊന്നും ഈ ഒരു ലോകത്തില്ല എന്നുള്ളതാണ്. പക്ഷേ കലാകാരന്മാർക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണല്ലേ അവരുടെ ആ ഒരു കല. അവർ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഇന്നും അവരിങ്ങനെ നമ്മുടെ ഇനി വരുന്ന എല്ലാ തലമുറയിലും ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. യെസ്, അപ്പൊ ഏതായാലും തിളക്കം എന്ന സിനിമയിലെ പാട്ട് ചോദിച്ചിരിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടനാണ്. ആ പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിനൊപ്പം തന്നെ വരാൻ പോകുന്നു. കണ്ണിൽ കാശിത്തുമ്പകൾ, ഡ്രീംസ് എന്ന സിനിമയിലെ പാട്ട് ചോദിച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ് കേട്ടോ, കവിതാ മോഹൻദാസ്. അപ്പൊ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: प्लस सोलर पावर से बिजली बिल ജീറോ
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പം ഇത് ഉടൻ തന്നെ സ്ഥാപിക്കും.
2: സൂര്യാഗർ മുഫ്ത് വിജയനായി ഇന്ന് തന്നെ രജഗർ ഡോട്ട് ജിഒവി
3: പാട്ട് ഇവിടെ മൊത്തം. വെൽക്കം ബാക്ക്. പാട്ട് അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് 2 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കംപ്ലീറ്റ് ആവാൻ പോകുന്ന ഒരു സമയത്ത് ഏതൊക്കെ പാട്ടുകളാണ് വരാൻ പോകുന്നത് നോക്കിയാലോ. യെസ്, അടുത്ത പാട്ട് വരാൻ പോകുന്നത് എടപ്പാളിൽ നിന്നും രജീഷ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. മഴവിൽ കാവടി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പള്ളിത്തേരുണ്ടോ, ബ്യൂട്ടിഫുൾ ട്രാക്കാണല്ലേ. അപ്പൊ എന്തായാലും രജീഷേടിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് നോക്കുകയാണെങ്കിൽ വിളയോടിയിൽ നിന്നും കൃഷ്ണൻ ചേട്ടനാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. മുത്തേ മുത്തേ

ഇന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് സ്പെഷ്യൽ ആയിട്ട് ഷൈഫുദ്ദീൻ ചേട്ടന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡെഡിക്കേഷൻ കൂടി ഞാൻ അറിയിക്കുന്നു. അപ്പോ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ ബാക്ക് ടു ബാക്ക്.

0: കാറ്റ്, ഇവിടെ മൊത്തം കാറ്റ്. യെസ്, അങ്ങനെ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്നുള്ള പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഫസ്റ്റ് ഹാഫ് അങ്ങ് നല്ല പോലെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. മനോഹരമായ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞത് എത്തുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, ഒരാളെ കൂടെ ഞാൻ അങ്ങ് കൊണ്ടുപോവാം. ഒരു കോളർ വരുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്?
1: ഞാൻ ചിറ്റൂരിന്ന് നാഗരാജാണ്.
0: നാഗരാജ് ഏട്ടാ, എന്താ വിശേഷം, സുഖാണോ?
1: സുഖമാണ്. ഇന്നാണ് മോൾക്ക് എന്തോ പറ്റി.
0: എനിക്കോ എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ.
1: അല്ല, ആദ്യത്തെ പാട്ട് വെച്ചപ്പോ മോള് തന്നെ പാടുന്നുണ്ട്.
0: ഓ, അങ്ങനെ എന്റെ പാട്ട് കേട്ടതാണപ്പോ.
1: അതെ അതെ,
0: ചുമ്മാ ചുമ്മാ എന്താ ചെയ്യാ, വെറുതെ ഇരുന്ന് പാടന്നെ, ഒരു രസല്ലേ.
1: അല്ലെ, നല്ലൊരു സിംഗർ ആകേണ്ടതാണ്.
0: ആ, അത് വെറുതെ തോന്നുന്നതാട്ടോ, ശരിക്കും നേരിട്ട് കേൾക്കാത്തോണ്ടാണ്, വെറും തെറ്റിദ്ധാരണയാണ്, എനിക്ക് ഒട്ടും പാടാറിയില്ല.
1: ആ,
0: പിന്നെ അല്ലാതെ. ഓക്കെ, അപ്പോ ചേട്ടാ പറയൂ, ഏത് പാട്ട് വേണം?
1: സിംഗം സിനിമയിലെ ഇതയം.
0: സിംഗം സിനിമയിലെ ഇതയം, ഈ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ.
1: ഇത് ഡെഡിക്കേഷൻ മോൾക്ക് ആയിക്കോട്ടെ.
0: എനിക്കാണോ? ഓ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഞാൻ വെക്കും. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും പാട്ട് വരും കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് നാഗരാജ് ഏട്ടനാണ്. സിംഗം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് മാധവൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. രാമായണക്കാറ്റ് അഭിമന്യു എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ പറയണേ എന്നുകൂടി മാധവൻ ചേട്ടൻ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് കൂടി വരാൻ പോകുന്നേ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 1 മണി കഴിഞ്ഞ 17 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റഡിയാ ക്ലോക്കിൽ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാല്ലേ. വായമൂടി സുമ്മാ അറിടാ. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ, ഇതൊരു പാട്ടിന്റെ വരിയാണ്. യെസ്, ദിൻസിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മുഖം മൂടിയെ, അതല്ലേ ആ സിനിമയുടെ പേര്, അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ, വായമുനി സുമാരുട എന്നൊരു സോങ് ആണ് ദിൻസി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദിൻസിക്ക് വേണ്ടി ഇൻസ്റ്റന്റ് പാട്ടിൽ ആ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഐഷു ആണ്. ഐഷു, ഐഷുവിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്ന. വിദ്യാസാഗർ സാറിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടി, സ്വർണലത മാമും കൂടി ഒരുമിച്ച് പാടിയിട്ടുള്ള ഡ്യുവറ്റ് സോങ് ആണ് മാണിക്കക്കല്ലായ്. ആ പാട്ടാണ് ഐഷ ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ
3: അടുത്തതായി.

നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250 ലധികം പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും

0: രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ മനോഹരമായ പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇൻസ്റ്റന്റ് പാട്ട് അതിന്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ട് നോക്കാം. ആർക്കാണ് അടുത്ത പാട്ട് കിട്ടാൻ പോകുന്നത്, ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ആണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. സോനു നിഗം സോങ് പ്ലീസ് പ്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോനു നിഗം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന പാട്ട് അബി മുജ്മേ കഹീം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമല്ലേ, അതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മുഹമ്മദിന് ഈ പാട്ട് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ ഈ ഒരു പാട്ട് തന്നെ ഞാൻ വെച്ചുതരാം. ഓക്കെ, ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ജോസ്മാഷാണ്. അപ്പൊ ജോസ്മാഷിന് വേണ്ടി വരാൻ പോകുന്നത് കെ എസ് ചിത്ര. യെസ്, ചിത്ര ചേച്ചി പാടിയൊരു പാട്ട് വേണമായില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ ഒരു സമയത്ത് വെക്കാൻ തോന്നിയൊരു പാട്ട് ചീരപ്പൂവുകൾ എന്ന് തുടങ്ങുന്ന പാട്ടുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി പാടിയിട്ടുള്ള പാട്ട്. ആ ഒരു പാട്ടാണ് ഞാനിങ്ങനെ വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും ജോസ് മാഷിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ.

മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയത്തെ ഒരു മണി കഴിഞ്ഞ 42 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് അതിനെ കേട്ട് അതാവായി പറയേണ്ട സമയത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ പോകുന്നതിന് മുൻപായിട്ട് ഈ 3 പാട്ടുകൾ കൂടി തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. യെസ്, അപ്പൊ ആർക്കൊക്കെയാണ് പാട്ടുകൾ കിട്ടാൻ പോകുന്ന, ഏതൊക്കെയാണ് പാട്ടുകളിൽ നമുക്ക് നോക്കിയാലോ. ഒന്നാമതായിട്ട് വരാൻ പോകുന്ന പാട്ട് അമൃതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പാട്ടാണ് കേട്ടോ. അമൃതയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, അമൃതയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അമൃതയുടെ സ്റ്റുഡൻസ് ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. പാട്ട് ചെല്ലക്കുട്ടിയെ എന്ന പാട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും അമൃതയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി ഞാൻ അറിയിക്കുന്നു. ചെല്ലക്കുട്ടിയെ സോങ് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ശ്രീധരൻ ചേട്ടനാണ്. ശ്രീധരൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് ഒരു പഴയൊരു ഹിന്ദി ട്രാക്കാണ്, സിന്ദഗി പ്യാർ കാ ഗീത് ഹേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അപ്പോൾ ശ്രീധരൻ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട്. കൂടാതെ ഒരു തമിഴ് ട്രാക്ക് കൂടി വരാൻ പോവാണ്. നിഖിത ചോദിച്ചിരിക്കുന്ന പാട്ടാണ് അകത്തെ തറയിൽ നിന്നും. ചെന്നൈ 28 എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് മൂവിയുണ്ട്, ആ മൂവിയിലെ പാട്ടാണ് കേട്ടോ നിഖിത ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ഈ 3 പാട്ടുകളും എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ കേം ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112, 04923225000. പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. ജൂൺ 13-14 തീയതികളിലായി കേരളത്തിലെ 250-ലധികം പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞു ചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515, 94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്ന് നമുക്ക് മധ്യമാവധി രാഗത്തിലെ ചില പാട്ടുകൾ കേട്ടാലോ? ഭംഗിയുള്ള, നല്ല രസമുള്ള കുറേ പാട്ടുകൾ മധ്യമാവധി എന്ന രാഗത്തിൽ വന്നിട്ടുണ്ട്. ആ രാഗത്തിലെ ഗാനങ്ങളാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇന്ന്. 1988 റിലീസ് ചെയ്ത, ജോഷി സംവിധാനം ചെയ്ത ദിനരാത്രങ്ങൾ എന്ന സിനിമയിലെ ഗാനമാണ് ആദ്യം. ഷിബു ചക്രവർത്തിയുടെ ഗാനരചനയ്ക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. KS ചിത്ര, MG ശ്രീകുമാർ എന്നിവർ ചേർന്ന് പാടിയ ദിനരാത്രങ്ങൾ എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് ആദ്യം.

അടുത്ത ഗാനവും ആസിപ്പച്ചൻ ചെയ്ത മധ്യമാവധി രാഗത്തിലെ പാട്ടാണ്. പ്രിയദർശന്റെ ഒരു മുത്തശ്ശി കഥ എന്ന സിനിമയിലെ ഗാനമാണ് അത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്കാണ് ഇവിടെയും ആസിപ്പച്ചൻ സംഗീതം പകർന്നിരിക്കുന്നത്. എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയുമോ കാട്ടുപൂവേ എന്ന പാട്ടാണ് മധ്യമാവധി രാഗത്തിൽ ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്.

ആരാധകർ ഏറെയുള്ള സിനിമയാണ് വന്ദനം എന്ന സിനിമ. അതുപോലെ തന്നെയാണ് അതിലെ പാട്ടുകളും. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1989 വന്ദനം എന്ന സിനിമ റിലീസാകുന്നത്. ഷിബു ചക്രവർത്തി എഴുതിയ വരികൾ, ഔസിപ്പച്ചന്റെ സംഗീതം, എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് പാടിയ പാട്ട്.

0: ബന്ധുക്കളെയും കൂട്ടുകാരെയൊക്കെ അറിയിച്ചിട്ട് ലോകനാർ കാവിൽ വെച്ച് കല്യാണം നടത്തിയാൽ മതി എന്നാ അമ്മ പറഞ്ഞത്.
1: അതെന്താ?
0: ഈ തച്ചോളി കുടുംബവും ഞങ്ങളുടെ കുടുംബമായിട്ട് എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് പോലും. അമ്മ എങ്ങനെ ഇടയ്ക്ക് ചില്ലറ പുണുവൊക്കെ അടിക്കും. എന്നെ കണ്ട തച്ചോളി ഉദയന്റെ ഛായ ഉണ്ടെന്ന് പോലും അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നൊരു വീട്, ഒരു മോള്.
1: അല്ല മോന.
0: ഏ നോ നോ നോ, മോള്.
1: മോന.
0: മോള്.
1: മോൻ.
0: മോള്.
1: മോന.
0: അയ്യേ.
1: എനിക്ക്

മധ്യമാവതി രാഗത്തിലെ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയിൽ ഉണരുന്ന ഗാനങ്ങളിലൂടെ ഇന്ദ്രജാലം എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് 1990 ഇന്ദ്രജാലം എന്ന സിനിമ ഇറങ്ങുന്നു. മോഹൻലാലും ശ്രീജയും ഒക്കെയാണ് അഭിനേതാക്കൾ. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് SPV സംഗീതം. എം ജി ശ്രീകുമാർ പാടിയ കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്ന പാട്ടിന് ആരാധകർ ഏറെയുണ്ട്. ഈ ഒരു ഗാനവും മധ്യമാവതി രാഗത്തിലെ മാസ്റ്റർ പീസാണ്.

വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രം നമുക്ക് തന്ന സംഗീത സംവിധായകനാണ് സുന്ദർ രാജൻ. അദ്ദേഹം മദ്യമാവതി എന്ന രാഗത്തിൽ ചെയ്ത ഗാനമാണ് ഇനി അപ്പു എന്ന സിനിമയിലെ പാട്ടാണ്. ഡെന്നിസ് ജോസഫിന്റെ അപ്പു എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്.

1990 ഇറങ്ങിയ വചനം എന്ന സിനിമ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. ദാസേട്ടൻ പാടിയ നീൽമേഴി പീലിയിൽ നീർമണി തുളുമ്പി നീ എന്ന അരികിൽ നിന്നു എന്ന പാട്ട് മധ്യമാവതി രാഗത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന പാട്ടാണ്.

1990 ഇറങ്ങിയ ജെ സിയുടെ പുറപ്പാട് എന്ന സിനിമയിലെ ഗാനമാണ് ഇനി മധ്യമാവധി രാഗത്തിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒ എൻ വി കുറുപ്പ് എഴുതിയ വരികൾക്ക് ഔസിപ്പച്ചന്റെ സംഗീതം. ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്രചേച്ചിയാണ്. ഒരു താരാട്ടിന്റെ ഈണാണ് ഈ പാട്ടിലുടനീളമുള്ളത്. മധ്യമാവധി രാഗത്തിൽ ഔസിപ്പച്ചൻ ചിട്ടപ്പെടുത്തി ആ ഗാനത്തിലേക്ക്.

ലാൽ സലാം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ആരോ പോരുന്നിൻ കൂടെ എന്ന പാട്ട്. എം ജി ശ്രീകുമാറും സുജാത ചേച്ചിക്കും ഒപ്പം രവീന്ദ്രൻ മാസ്റ്ററും ചുണ്ടുകൾ അനക്കിയിട്ടുണ്ട് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട്. മധ്യമാവധി രാഗത്തിൽ ലാൽ സലാം എന്ന ചിത്രത്തിലെ പാട്ട്.

അർത്ഥഗാനം തങ്കപ്പൻ നായർ ഗാനരചനം നിർവഹിച്ച് കണ്ണൂർ രാജൻ സംഗീതം പകർന്ന ഗാനമാണ്. മധ്യമാവതി രാഗത്തിൽ കണ്ണൂർ രാജൻ ഈണമിട്ട പാട്ടാണ്. ദാസേട്ടൻ പാടിയ ആ ഗാനത്തിലേക്ക്.

മിഥുനം എന്ന സിനിമയിലെ ഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. 1993 ഇറങ്ങിയ മിഥുനം പ്രിയദർശൻ സംവിധാനത്തിലാണ് പുറത്തിറങ്ങുന്നത്. ഉർവശി ലാലേട്ടൻ ടീമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് മിഥുനം എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ മധ്യമാവതി രാഗത്തിൽ ഈണം പകർന്ന് ചിത്രചേച്ചി പാടിയ പാട്ടിലേക്ക്.

ഇന്ന് നമ്മൾ കേട്ട മിക്ക ഗാനങ്ങളും നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ തന്നെയായിരിക്കും അല്ലേ? എല്ലാം പഴയ എവർഗ്രീൻ ക്ലാസിക് ഗാനങ്ങളാണ്. ഇതൊക്കെ മധ്യമാവധി എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അവസാനമായി ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയിലെ മധ്യമാവധി രാഗത്തിലെ ഒരു പാട്ടുകൂടെ കേൾക്കാം. ഈ പാട്ടോടുകൂടി ഇന്നത്തെ ഓർമ്മയിൽ ഉണരുന്ന ഗാനങ്ങൾ അവസാനിക്കുകയാണ്. വീണ്ടും ഇതുപോലെ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേട്ടുമുട്ടം വരയ്ക്കും. കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട്

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

ഇനിയിപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ എളുപ്പമാക്കാനും പല വിട്ടുമാറാത്ത രോഗങ്ങളെയും പടിയടച്ച് പിണ്ഡം വയ്ക്കാനും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ഫൈബർ അഥവാ നാരുകൾ. പലരും കാർബോഹൈഡ്രേറ്റിനും പ്രോട്ടീനും നൽകുന്ന പ്രാധാന്യം ഫൈബറിന് നൽകാറില്ല എന്നതാണ് സത്യം. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യ ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിന് നിശബ്ദമായിട്ട് വലിയ സർവീസ് ചെയ്യുന്ന, സേവനങ്ങൾ ചെയ്യുന്ന ഒരു അത്ഭുത പോഷകത്തെ കുറിച്ചാണ്, ഫൈബർ അഥവാ നാരുകൾ. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ശരീരം ദഹിപ്പിച്ച് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യും അല്ലേ. എന്നാൽ ഫൈബറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് നമ്മുടെ ദഹന വ്യൂഹത്തിന് പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാൻ കഴിയില്ല. ദഹിക്കാതെ കിടക്കുന്ന ഒന്നിന് എന്ത് പ്രാധാന്യം എന്ന് ചോദിക്കാൻ വരട്ടെ. ഒരു വീട് വൃത്തിയാക്കാനായിട്ട് ചൂൽ എത്രത്തോളം അത്യാവശ്യമാണോ, അതുപോലെ നമ്മുടെ കുടലുകളെ ഉള്ളിൽ നിന്ന് തുടച്ച് വൃത്തിയാക്കാനായിട്ട് ഈ ഫൈബർ അത്യാവശ്യമാണ്. നമ്മുടെ പൂർവികർ കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡിലും മൈദയിലുമൊക്കെ ഈ ഫൈബർ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും മലബന്ധവും ഗ്യാസും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നത്. ഒരു സാധാരണ വ്യക്തിക്ക് ദിവസവും എത്ര ഫൈബർ വേണം? ഇത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്? എല്ലാം അറിയാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ. മനോഹരമായ ഒരു പാട്ട് വരുന്നു, പാട്ടിന് ശേഷം ഫൈബറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. ഫൈബറിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? പറഞ്ഞുതരാം. മലബന്ധം പൂർണ്ണമായിട്ടും മാറുന്നു. നമ്മൾ പൈൽസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ, പല എപ്പിസോഡ്സിലും സംസാരിച്ചിട്ടുണ്ട്. ഈ മലബന്ധമാണ് പൈൽസിന്റെ പ്രധാന കാരണം. ഈ ഫൈബർ മലത്തിന് കട്ടി നൽകുകയും അതിനെ മൃദുവാക്കുകയും ചെയ്യുന്നു. ഇത് സുഗമമായിട്ടുള്ള മലവിസർജനത്തിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ മലബന്ധവും പൈൽസ് പോലുള്ള അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ പ്രമേഹം നിയന്ത്രിക്കുന്നുണ്ട്. ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ ശരീരം പഞ്ചസാരയെ രക്തത്തിലേക്ക് വളരെ സാവധാനത്തിൽ മാത്രമേ അലിയിപ്പിച്ച് കളയുള്ളൂ. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയുകയും ചെയ്യും. പ്രമേഹ രോഗികൾക്ക് ഫൈബർ ഒരു അമൃതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ കൊളസ്ട്രോളും ഹൃദയാരോഗ്യവും. കുടലിൽ വെച്ച് ചീത്ത കൊളസ്ട്രോളിനെ ഒരു പശ പോലെ ഒട്ടിപ്പിടിപ്പിച്ച് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് ഫൈബറിന് പ്രത്യേക കഴിവുണ്ട്. ഇത് ഹൃദ്രോഗ സാധ്യത വലിയ രീതിയിൽ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വയറ്റിൽ കൂടുതൽ നേരം നിലനിൽക്കും. അതുകൊണ്ട് പെട്ടെന്ന് വിശക്കൊന്നുമില്ല. ഇത് അമിതമായിട്ട് ആഹാരം കഴിക്കുന്നത് തടയുകയും വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ പ്രധാന ആഹാരവും ഈ ഒരു ഫൈബറാണ്. അപ്പോ ഇനി ഫൈബർ അടങ്ങിയിട്ടുള്ള പ്രധാന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: Kahlia. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഫൈബറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഫൈബർ കൂട്ടാനായിട്ട് നമ്മുടെ മെനുവിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം പറഞ്ഞുതരാം. വിപണിയിലെ വില കൂടിയ സപ്ലിമെന്റുകൾ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ നിന്നും പറമ്പിൽ നിന്നും തന്നെ ധാരാളം ഫൈബർ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതിലൊന്നാണ് പച്ചക്കറികൾ. വെണ്ടയ്ക്ക, ചീര, മുരിങ്ങയില, കോളിഫ്ലവർ, ക്യാരറ്റ് എന്നിവയിൽ നാരുകൾ സമൃദ്ധമാണ്. പച്ചക്കറി അമിതമായിട്ട് വേവിച്ച് ഉടച്ചു കളയാതെ പാകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് പപ്പായ, പേരയ്ക്ക, ആപ്പിൾ, ഓറഞ്ച്, ഇതൊക്കെ ഫൈബറിന്റെ ഉറവിടങ്ങളാണ്. നമ്മൾ മാമ്പഴത്തിന്റെയും ചക്കപ്പഴത്തിന്റെ ഒക്കെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാമ്പഴത്തിലും ചക്കയിലും ഒക്കെ ധാരാളം നാരുകളുണ്ട്. പഴങ്ങൾ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ നാരുകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ചവച്ചരച്ച് തന്നെ കഴിക്കുക. ആപ്പിളും പേരയ്ക്കയും തൊലിയോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ധാന്യങ്ങൾ, ഈ വെളുത്ത അരിക്ക് പകരം തവിടുള്ള മട്ടച്ചോറ് ഉപയോഗിക്കുക. ചപ്പാത്തി, ഓട്സ്, റാഗി എന്നിവയൊക്കെ ഉപയോഗിക്കുക. മൈദ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പിന്നെ പരിപ്പും പയറുമാണ്. ഈ ചെറുപയർ, വൻപയർ, കടല, ഇതിലൊക്കെ തന്നെ പ്രോട്ടീനൊപ്പം തന്നെ വലിയ അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇവ നന്നായിട്ട് കുതിർത്ത് വേവിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ ചിയാ സീഡ്സിലും വലിയ അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഫൈബർ കഴിക്കുമ്പോൾ വരുത്തുന്ന ചില പ്രധാന തെറ്റുകളുണ്ട്, ചില മിസ്റ്റേക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രൈ.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: നമ്മൾ ഫൈബർ കഴിക്കുന്ന സമയത്ത് ചില മിസ്റ്റേക്സ് ചെയ്യാറുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് ഇനി ഡോക്ടർ അഹല്യയിലൂടെ പറഞ്ഞുതരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു മുതിർന്ന വ്യക്തിക്ക് ദിവസവും 25 മുതൽ 30 ഗ്രാം ഫൈബർ അത്യാവശ്യമാണ്. എന്നാൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് നിയമങ്ങൾ പറഞ്ഞുതരട്ടെ. ഒന്ന്, പെട്ടെന്നൊരിക്കലും അളവ് കൂട്ടരുത്. നിങ്ങളുടെ ശരീരത്തിന് ഫൈബർ കഴിച്ച ശീലമില്ല എങ്കിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒരുപാട് നാരുകളുള്ള ഭക്ഷണം കഴിക്കരുത്. ഇത് വയറ്റിലെ ഗ്യാസ്, വയറുവേദന, വയറിളക്കം ഇതൊക്കെ ഉണ്ടാക്കും. സാവധാനം ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഇതിന്റെ അളവ് കൂട്ടി വരിക. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫൈബർ നമ്മുടെ കുടലിൽ ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. ഫൈബർ കഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എങ്കിൽ മലം കൂടുതൽ കട്ടിയാവുകയും കടുത്ത മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദിവസേന 3 ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായിട്ടും കുടിക്കുക. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ചക്ക, പപ്പായ, നാടൻ ചീര എന്നിവയൊക്കെ ഫൈബറിന്റെ വലിയ കലവറയാണ് എന്ന് മനസ്സിലാക്കുക. ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ വലിയൊരു പരിധിവരെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നാരുകളുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഫൈബറിനെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണ മെനുവിൽ, നിങ്ങളുടെ ഫുഡ് പ്ലേറ്റിൽ ഫൈബറും എപ്പോഴും സ്ഥാനം പിടിക്കണം. ഫൈബർ അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പോഷകമാണ് എന്ന് മനസ്സിലാക്കുക. വീണ്ടും അടുത്ത ഡോക്ടർ അഹല്യയിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കടിയും കുടിയും ഒന്നിച്ചു തരുന്ന, കേൾക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു നാട്ടു രുചിയെ കുറിച്ചാണ്. അതെ, വൈകുന്നേരങ്ങളിൽ നമ്മുടെ വഴിയോരങ്ങളിൽ കാണുന്ന ആ ചെറിയ ചാറ്റിന്റെ സ്റ്റാളുകളിലേക്കും അവിടുത്തെ പാനിപ്പൂരി വിശേഷങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയുമായിട്ട് യാത്ര പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോ യാത്രയിൽ ഡ്രൈവറായിട്ട് ഞാനിവിടെയുണ്ട്, ഞാൻ അയിലിയാണേ. ഒരു 10 വർഷം മുൻപ് വരെ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ മാത്രം കണ്ടിരുന്ന ചാറ്റ് സംസ്കാരം ഇന്ന് കേരളത്തിലെ ചെറിയ ജംഗ്ഷനുകളിൽ പോലും തരംഗമാണ് അല്ലെ. ആ ചെറിയ മൺപാത്രങ്ങളിൽ വെച്ചിരിക്കുന്ന ഇരിവുള്ള പച്ചവെള്ളവും പുളിയുള്ള മധുരമുള്ള വെള്ളവും പിന്നെ നല്ല മുരിഞ്ഞ കുഞ്ഞു പൂരികളും കാണുമ്പോൾ ഡയറ്റ് നോക്കുന്നവർ പോലും ഒരു പ്ലേറ്റ് അങ്ങ് ഓർഡർ ചെയ്തു പോകും അല്ലെ. അങ്ങനെയാണ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ആ ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മുടെ ആ കടയിലെ ചേട്ടൻ ഓരോ പാനിപ്പൂരി ആയിട്ട് ഇങ്ങനെ വെച്ചിരുന്നല്ലേ. ആ ഓരോ പൂരിയും വായിലേക്ക് ഇട്ടതിന് ശേഷം അതിങ്ങനെ കടിച്ച് പൊട്ടിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, ഒരു സ്ഫോടനം നടക്കുന്ന ഫീലാണ്. അതായത് എരിവുണ്ട്, പുളിയുണ്ട്, എല്ലാ ഒരു മധുരവും ഉണ്ട്, എല്ലാ ടേസ്റ്റും കൂടി ഇങ്ങനെ ഒരുമിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ആഹാ, ഒരു ഒരു വൈബ് പരിപാടിയാണത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാറ്റ് വിഭവങ്ങളുടെ പിന്നിലെ കഥകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ചാട്ട് വിഭവങ്ങളിൽ രാജാവാരെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ അല്ലേ? പാനിപ്പൂരി. യെസ്, പാനിപ്പൂരി, ബേൽപൂരി, മസാല പൂരി എന്നൊക്കെ പറഞ്ഞാൽ പോലും പാനിപ്പൂരിക്കാണ് ഫാൻസ് കൂടുതൽ. ഉത്തരേന്ത്യയിൽ ഇതിനെ ഗോൽക്കപ്പ എന്നും പുതിച്ച എന്നൊക്കെ പല പേരുകളിൽ വിളിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയായിരുന്നു ഈ ഒരു പേര് ഇല്ല അല്ലേ? നമുക്ക് പാനിപ്പൂരി തന്നെയാണ് മുഖ്യം. അതിന്റെ മറ്റു പേരുകളാണ് ഗോൽക്കപ്പ അല്ലെങ്കിൽ പുതിച്ച. അപ്പോ റവയോ മൈദയോ കൊണ്ടുണ്ടാക്കുന്ന ചെറിയ കട്ടിയുള്ള പൂരി നടുവേ ചെറുതായി ഉടച്ചാണ് ഇത് തയ്യാറാക്കാറ് കേട്ടോ. ഈ ഒരു പൂരിയുടെ ഉള്ളിലേക്ക് നന്നായി വേവിച്ചൊടിച്ച ഉരുളക്കിഴങ്ങും മസാലയും വെക്കാറുണ്ട്. അതിനുശേഷമാണ് ഇതിലെ മാന്ത്രിക പാനീയം ഒഴിക്കാറ്. അതായത് ഈ പുതിനയിലയും പച്ചമുളകും കായും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന നല്ല ഇരിവുള്ള ആ വെള്ളമല്ലേ, ആ വെള്ളം. പിന്നെ പുളിയും ശർക്കരയും ചേർത്തുള്ള ആ മധുരമുള്ള വെള്ളം. ഈ രണ്ട് വെള്ളം ഒന്നിച്ച് ഈ ഒരു പൂരിയിലേക്ക് ഒഴിച്ചു തരുമ്പോൾ ഒട്ടും വൈകിക്കാതെ വേണം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് വായിലേക്ക് വെക്കാൻ വേണ്ടിട്ട്. അതായത് പൂരി ഇങ്ങനെ പാതി കടിച്ചാൽ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ആ ഫീൽ അങ്ങ് പോവും. അതുകൊണ്ട് കടിച്ചു പൊട്ടുമ്പോൾ ആ എരിവും പുളിയും മധുരവും ഒന്നിച്ച് നമ്മുടെ നാവിനെ ഉണർത്തുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതാണ് പാനിപ്പൂരി ഇത്രമേ ഭയങ്കരമാക്കുന്നത്. ഈ പാനിപ്പൂരി കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവാട്ടോ. അതായത് കളയാതെ അത് പൊട്ടിപ്പോവാതെ അതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ആ പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ നേരെ നമ്മുടെ വായിലേക്ക്. ഔ ഫീൽ. യെസ്, അതെ, ഞാനൊരു സിനിമയിലും സീൻ കണ്ടിട്ടുണ്ട്. ഒരു നായിക നായകന് കൊടുക്കുന്ന ടാസ്ക്കാണ് എന്ത്, ഞാൻ എന്നെ മാരേജ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടാസ്കുകളുണ്ട്, അതിലൊരു ടാസ്ക്കാണ് പാനിപ്പൂരി എങ്ങനെ പൊട്ടാതെ നീ കഴിക്കും. വലിയ ഗംഭീര ടാസ്ക്കായിട്ട് കൊടുക്കുക ഗൈസ്, നിങ്ങൾ സീൻ കണ്ടിട്ടുണ്ടോ? എനിവേ, അതുപോലെ തന്നെയാണ് പാനിപ്പൂരി കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇനി മലയാളികൾക്ക് പാനിപ്പൂരി മാത്രമല്ല മസാലപ്പൂരിയും ഭയങ്കര ഇഷ്ടമാണ്. ദ ഹോട്ട് മസാലപ്പൂരി. അപ്പൊ മലയാളികൾക്ക് പ്രിയപ്പെട്ട മസാലപ്പൂരിയെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? യെസ്, കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റീരിയോ വിതാഹ ലൈഫ് 90.4 കേട്ട് കേട്ട് കൊട്ടു.

0: 360-degree.
1: തണുത്ത പാനിപ്പൂരി ഇഷ്ടമല്ലാത്തവർക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ചൂടുള്ള ഒരു വിഭവമാണ് എന്ത് മസാലപ്പൂരി. മൈസൂർ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന് ഇന്ന് കേരളത്തിലെ പിള്ളേർ നെഞ്ചിലേറ്റിയ ഒരു ഐറ്റം ആണല്ലോ ഇത്. ഒരു പ്ലേറ്റിൽ നിറയെ പൂരികൾ നന്നായി ഉടച്ചിടുന്നതാണ് അതിന്റെ ആദ്യപടി. ഇതിനു മുകളിലേക്കായിട്ട് ഗ്രീൻ പീസും, അതായത് പട്ടാണി, യെസ് ഗ്രീൻ പീസും പ്രത്യേക മസാലകളും ചേർത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നല്ല ചൂടുള്ള കറി ഒഴിക്കും. കറി ഒഴിച്ച് പൂരി നന്നായി കുതിർന്നു വരുന്ന സമയത്ത് അതിനു മുകളിലേക്ക് ചെറുതായി അരിഞ്ഞ് സവാള, തക്കാളി, മല്ലിയില, പിന്നെ നല്ല മുരിഞ്ഞ സേവും, ആ സേവും കൂടി വിതറി തരുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ്, ഒരു മൊഞ്ചു കിട്ടുന്നുള്ളതാണ്. അതിനുശേഷം ചൂടും എരിവും ഒന്നിച്ച് ചേർന്ന മസാലപ്പൂരി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. അതിനുശേഷം ഒരു സ്പൂൺ എടുക്കുക, ആ കുതിർന്ന പൂരിയും കറിയും സവാളയൊക്കെ ഒന്നിച്ചങ്ങ് കോരുക, അതിനുശേഷം കഴിക്കണം. ആ സമയത്ത് മനസ്സും നിറയും വയറും നിറയും, മൊത്തത്തിൽ ഒരു അടിപൊളി വൈബാണ്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. ഇനി നമ്മുടെ അടുത്തൊരാള് ദഹിപൂരി, അല്ലെങ്കിൽ സേവ് പൂരിയും ദഹിപൂരി എന്ന് പറയും, ദ ക്രീമി ട്വിസ്റ്റ് ആണ്, ശരിക്കും പറയാനുള്ള ടോട്ടലി ക്രീമി ട്വിസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു ടേസ്റ്റിനെ പറ്റി നമുക്ക് കേൾക്കണ്ടേ. ഇനി നമ്മൾ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 360-degree സേവ് പൂരിയെയും ദഹിപൂരിയെയും പറ്റിട്ട് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

അതിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവനൊരു കടിയാൽ

360 degree. ഇനി ഒട്ടും കഴിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ചങ്കുണ്ടെങ്കിൽ നീ അവർക്ക് സജസ്റ്റ് ചെയ്തോ ഈ ഒരു ഐറ്റം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഈ ചാട്ട് ഇഷ്ടമാണ്, പക്ഷെ എരിവുകാരം കഴിക്കാറില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണിത്. അതായത് എരിവ് ഒട്ടും കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി ചാട്ട് മെനുവിലുള്ള ഏറ്റവും നല്ല രണ്ട് സുന്ദരിമാരാണ് ആര്, സേവ് പൂരിയും ദഹി പൂരിയും. പാനിപൂരിയുടെ ആ എരിവുള്ള വെള്ളത്തിന് പകരം ഇതിൽ മറ്റു ചില കൂട്ടുകളാണ് ഉപയോഗിക്കാറ്. അതെങ്ങനെയാ, ദഹിപൂരിയിലാണെങ്കിൽ മസാല വെച്ച പൂരിക്ക് മുകളിലേക്ക് നല്ല കട്ടിയുള്ള മധുരം ചേർത്ത തണുത്ത തൈരുണ്ടല്ലോ, ആ തൈരാണ് ഒഴിക്കുക. അതിനു മുകളിൽ ഈന്തപ്പഴത്തിന്റെ ചമ്മന്തിയും കാരക്ക ചമ്മന്തിയും പിന്നെ ധാരാളം സേവ് പിതറാറുണ്ട്. അപ്പോ തൈരിന്റെ തണുപ്പും മധുരവും മസാലയുടെ എരിവും ചേരുന്ന സമയത്ത് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാണാൻ ഏറ്റവും കളർഫുള്ളായ ഒരു ചാട്ട് വിഭവം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. അപ്പൊ എരിവ് പേടിയുള്ളവർക്ക് യാതൊരു സംശയവും കൂടാതെ ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മുടെ സേവ് പൂരിയും ദഹി പൂരിയും എന്ന് പറഞ്ഞ ഒരു ക്രീമി ട്വിസ്റ്റ് തന്നെയാണ് ഈ കേട് വരുന്നത് കൊണ്ട്. ഇനി നമുക്ക് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് പറയുകയാണെങ്കിൽ അടുത്ത രണ്ട് ഐറ്റംസ് ആയിരിക്കും സമോസ ചാട്ടും ആലു ടിക്കയും. അല്ലെ, ദ ഹെവി ചാട്ട് എന്ന് വേണം പറയാൻ വേണ്ടിട്ട്, വളരെയധികം നമുക്ക് വയറ് ഫില്ലാക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഈ ചാട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അധികം വിശക്കില്ല എന്നുള്ളതാണ്, അത്രയും ഫില്ലിംഗ് ആണ് ഈ സംഭവം. അപ്പൊ അതെങ്ങനെയാ നോക്കിയാൽ

0: 360 degree.
1: ഒരു സ്നാക്ക് എന്നതിലുപരിയായിട്ട് രാത്രിയിലൊക്കെ നിങ്ങൾക്ക് ഡിന്നറിന് പകരമായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല കനത്ത ചാട്ട് വിഭവമാണുണ്ട്, സമോസ ചാട്ട് അല്ലെങ്കിൽ ആലു ടിക്ക ചാട്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന വലിയ ഉരുളക്കിഴങ്ങ് സമോസ നന്നായി ഉടച്ച് ഒരു പ്ലേറ്റിലിട്ടിട്ടാണ് ഈ ഒരു സമോസ ചാട്ട് ഉണ്ടാക്കാറ്. ഈ ഉടച്ച സമോസയ്ക്ക് മുകളിലേക്ക് കടലക്കറിയും പലതരം ചമ്മന്തികളും തൈരും സവാളയൊക്കെ ഒഴിച്ച് ഒരു വലിയ കൂട്ടാക്കി മാറ്റും. അപ്പോൾ സമോസയുടെ കടിയും കടലക്കറിയുടെ ടേസ്റ്റും ഒന്നിച്ച് കിട്ടുമ്പോൾ അതൊരു ഹെവി ഫുഡായിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങ് കട്ട്ലറ്റ്. ഈ ഉരുളക്കിഴങ്ങ് കട്ട്ലറ്റ് വെച്ചുണ്ടാക്കുന്ന ആലു ടിക്കി ചാട്ടും ഈ ഓഫീസ് കോളേജൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പോടെ വരുന്നവർക്കും ഒരൊറ്റ പ്ലേറ്റ് കഴിച്ചാൽ മതി, രാത്രി വേറെ ആഹാരം തന്നെ വേണ്ടി വരില്ല എന്നുള്ളതാണ്, അത്രയും ഹെവിയാണ്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് കടയിൽ നിന്ന് വാങ്ങുന്ന ചാട്ട് ഐറ്റംസിനെ പറ്റിച്ചായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഹോം മെയ്ഡ് പാനിപ്പൂരി ഹാക്ക് ഒക്കെ നോക്കിയാലോ. യെസ്, പാനിപ്പൂരി അറ്റ് ഹോം എങ്ങനെ തയ്യാറാക്കാം എന്ന് കേൾക്കാം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേറ്റ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: കടകളിൽ പോയി കഴിക്കാൻ മടിയുള്ളവർക്ക് ഇന്ന് പാനിപൂരി വീട്ടിൽ തന്നെ ഉണ്ടാക്കുക വളരെ എളുപ്പമാണല്ലേ. അപ്പൊ ഇതിനായിട്ട് എന്ത് വേണം? ഇതിനായി വിപണിയിൽ റെഡി ടു ഫ്രൈ പൂരി പാക്കറ്റുകൾ കിട്ടാറുണ്ട്, അത് വാങ്ങിയാൽ മതി. ഇത് എണ്ണയിലിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കുമ്പിളകൾ പോലെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതിലേക്ക് ഒഴിക്കാനുള്ള ആ ഒരു വെള്ളമാണല്ലേ. ആ ഒരു വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ എന്ത് ചെയ്യാം, പുതിയനയില, മല്ലിയില, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ നീരിലേക്ക് തണുത്ത വെള്ളം, ചാട്ട് മസാലയും അല്പം നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ സൂപ്പർ ബികാപാനി സ്പൈസി വാട്ടർ ആ ഒരു സംഭവം റെഡിയാണ്. ഇനി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൽ അല്പം മുളക് പൊടിയും ഒപ്പം മല്ലിയിലയും ചേർത്ത് ഉടച്ചു വെച്ചാൽ സംഭവം ക്ലീൻ ക്ലീൻ ആയെന്നുള്ളതാണ്. തികച്ചും വൃത്തിയുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു കിഡിലൻ സൺഡേ സ്നാക്ക് ആണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ സിമ്പിൾ ആക്കി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാട്ട് വിഭവങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില ഹെൽത്ത് ടിപ്പുകളുണ്ട്. ആ ഹെൽത്ത് ടിപ്പ് എന്തൊക്കെയാണെന്ന് കേട്ടാലോ കേൾക്കാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ അയിലയാണ് കേട്ടോ. ചാർട്ടിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ടതായിട്ട് മാറിയിട്ടുള്ള കുറേ ചാട്ട് വിഭവങ്ങളുണ്ട്. അപ്പം അതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചാട്ട് വിഭവങ്ങൾ തരുന്ന രുചി വലുതാണെങ്കിലും ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം പാനിപൂരിയിൽ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് കേട്ടോ. ശുദ്ധമല്ലാത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കഴിക്കുന്നത് വഴി അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശുദ്ധമായ വെള്ളമാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത്തരം ഫുഡുകളിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൃത്തിയുടെ കാര്യം കൂടി എന്തായാലും പരിഗണിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടുരുചികൾക്കൊപ്പം ഇന്ന് മലയാളിയുടെ ഹൃദയം കവർന്നിട്ടുള്ള ഈ ഉത്തരേന്ത്യൻ ചാട്ട് വിശേഷങ്ങളും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ് കേട്ടോ. കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ചാട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് വേഗം പോയിക്കോ, നിങ്ങൾ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് നല്ല ചാട്ടൊക്കെ കഴിക്കുക കേട്ടോ. പാനിപ്പൂരിയും ബീഹിപ്പൂരിയും ഒക്കെ കഴിക്കാൻ നോക്കുക. അപ്പോൾ എങ്കിൽ വൈകിക്കേണ്ട, ഈ വൈകുന്നേരം തന്നെ പോയിട്ട് നല്ലൊരു അടിപൊളി ചാട്ട് മസാല കഴിച്ചിട്ട് വായും. അപ്പോൾ എന്തായാലും ഈ 360 ഡിഗ്രിയുടെ സമയമൊരു പതിയെ അവസാനിക്കാണ്. വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് ഞാൻ ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഫുഡും വിശേഷം ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൻഡ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട്.

0: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250-ലധികം പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞു ചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: നിങ്ങളൊക്കെ ആരാ?
1: അല്ല, പാട്ടല്ലേ, കുറച്ച് കളർഫുൾ ആവുമല്ലോ. ബാക്കിൽ ഇങ്ങനെ ഡാൻസ്.
0: അയ്യോ, നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പൊ ആ 10-35 എണ്ണം വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും കയറി വന്നോളും. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: അഖിലേഷം 90.4.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
1: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: APJ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് BR ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജിയം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബിടെക് വിജയശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
2: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 11,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
0: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15

0: 5 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പൂജ്യം മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ യുഎസ് നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് യുഎസ് പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരുവിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പരാഗ്വേ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. March 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്കുകൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159200247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
7: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
6: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in ൽ.

0: എന്താ ഈ അവതാരം?
1: എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല.
0: എന്നുവെച്ചാ?
1: എടോ, കണ്ണി ചോരയില്ലാത്തോന്റെ തനിക്കറിയോ? ഞാൻ 3 ദിവസമായി പല്ല് കഴിച്ചിട്ട്, കുളിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്, ഒന്ന് ഉറങ്ങിയിട്ട്. അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിക്കല്ലേ? ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് വയ്യ വയ്യ വയ്യ വയ്യ.
0: കോണ്ടസേ, നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കണ്ണാൻ കോണ്ടസേല് നമ്മൾ ഓടിച്ചിട്ട് കോണ്ടസേല് നമ്മൾ വന്നില്ലേ?
1: എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നമുക്ക് എന്താ ചെയ്യണ്ടേ?
2: അല്ല, എന്താ ഈ
1: കോണ്ടസ് നിന്റെ? എടോ, ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസാ കാറ് വേണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു. താ ചാവുമ്പോ തന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസാ കാറ് ഞാൻ തരട്ടെ?
2: അത് ഞാൻ ചാവുമ്പോഴല്ലേ.
1: ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. എടാ പോടാ, എടാ പോവാൻ. ഞാൻ മതളിയിട്ട വരണേ, എല്ലാവരും ഒന്ന് മാറിയിരുന്നോ.
0: ഏതാടോ ആ പെണ്ണ്?
1: തനിക്ക് എന്താ ചെയ്യേക്കില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ?
0: അവക്ക് എന്നെ അറിയോ?
1: എനിക്കേ തന്നെ അറിയില്ലല്ലോ.
0: ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് പറഞ്ഞോ?
1: എടാ പൊട്ടം കുണാപ്പ, നിങ്ങൾ തമ്മിലല്ല, ആൽഫിയും അവളും തമ്മിൽ. അയ്യോ, ദേ ഞാനൊരു കാര്യം പറയാം. ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല, പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്നാ ദേ എന്നെ ചതിക്കരുത്.
0: എന്നെ അവതാളത്തിലാക്കിയാലേ ഞാൻ തന്നെ കൊണ്ടേ പോ. അല്ലേ അവളോട് വിളിച്ചു പറയടോ ഇങ്ങോട്ട് എഴുന്നള്ളണ്ടെന്ന്.
1: ഞാൻ പറഞ്ഞ അവള് കേക്കില്ല.
0: നല്ല അനുസരണമുള്ള മോള്.
1: അതല്ല, അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ. ഈ കുടുംബത്തിലെ ചന്ദ്രകുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും അവളോട്. അവളുടെ അമ്മ മരിച്ചപ്പോ മുതൽ അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ. മെഡിസിനൊക്കെ കഴിഞ്ഞു,
0: എന്നാ പോയി വാങ്ങിച്ചു കൊടുക്കണോ?
1: അതല്ല, അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അതിന് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: Listen without break. When Ahalya FM 90.4. Kete kete kutu kuda.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
6: ലൈഫിൽ പാളിച്ചകൾ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? കഴിഞ്ഞ വർഷം ചെയ്ത മണ്ടത്തരങ്ങൾ ഓർത്ത് രാത്രി ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആളുകളോടാണ് എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത്. എനിക്കിന്ന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അങ്ങനെയുള്ള മനുഷ്യരോടാണ് പറയാനുള്ളത്. പഴയ മണ്ടത്തരങ്ങൾ ഓർത്ത് വിഷമിക്കുന്ന ആളുകൾ, പണ്ട് ചെയ്ത തെറ്റുകൾ ഓർത്ത് ഇപ്പോഴും എഴുന്നേൽക്കുന്ന ആളുകൾ, ദിവസവും നമ്മൾ ഉറങ്ങാൻ നേരം കഴിഞ്ഞുപോയ കാലത്ത് ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഓർത്ത് കിടക്കുന്ന ആളുകൾ, എപ്പോഴും മിസ്റ്റേക്സ് മാത്രം ആലോചിച്ച് നടക്കുന്ന ആളുകൾ, അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്. നമുക്കതിനെ റീസൈക്കിൾ ചെയ്യണം. അതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട് നിങ്ങളുടെ കൂടെ. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ സാധനം ഉണ്ടാക്കാറില്ലേ? അതേപോലെ നമ്മൾ പഴയ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് കുറച്ചുകൂടെ സ്മാർട്ട് ആകണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം പ്രണയിച്ച് തേപ്പ് കിട്ടിയെങ്കിൽ ഇത്തവണ പ്രേമിക്കുമ്പോൾ കണ്ണും പൂട്ടി ചാടരുത്, അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. ചെറിയ തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. മനുഷ്യരായതുകൊണ്ടാണ് ഈ തെറ്റുകളൊക്കെ പറ്റുന്നത്. പക്ഷെ ഒരേ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് അത്ര രസമുള്ള കാര്യമല്ല. സോ ലേൺ ആൻഡ് മൂവ് ഓൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ലൈഫിൽ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ, ഷോ തീർന്നു എല്ലാം പോയി. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഗൂഗിൾ മാപ്പ് ഇല്ലേ, ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. നമ്മളൊരു വഴി തെറ്റി വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ഗൂഗിൾ മാപ്പ് നമ്മളോട് പറയും വണ്ടി അവിടെ നിർത്തിയിട്ട് നിങ്ങൾ കുറച്ച് നേരം മാറിയിരുന്ന് കരയും, എന്തായാലും തെറ്റിയില്ലേ വഴി എന്ന് പറയോ? അയ്യേ നീ വഴി തെറ്റി പോയേ, നിന്റെ ജീവിതം തീർന്നു എന്ന് പറയാറുണ്ടോ? ഇല്ല. ആ ചേച്ചി വഴി തെറ്റിക്കുമെങ്കിലും കൂളായിട്ട് പറയും, റീറൂട്ടിംഗ് എന്നുള്ളൊരു കാര്യം പറയും. ഒരു യൂടേൺ എടുത്ത് വണ്ടി മെയിൻ റോഡിലേക്ക് കയറ്റാനായിട്ട് പറയും അല്ലേ. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ചിന്ത, ആ ഒരു മനസ്സിലാക്കൽ നമ്മുടെ ഉള്ളിൽ വേണം, ആ ഒരു ലേണിംഗ് വേണം, ഇത് തെറ്റാണ് എന്നൊരു സംഭവം നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ റീറൂട്ടിംഗ് നമ്മൾ എടുക്കണം. ഒരു യൂടേൺ എടുത്ത് വണ്ടി തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറ്റി നമ്മുടെ ലൈഫും അതേപോലെ തന്നെ. ഒരു തെറ്റ് പറ്റിയാൽ അവിടെ ഇരുന്ന് കരയാതെ ഡിപ്രഷൻ അടിക്കാതെ ലൈഫ് ഒന്ന് റീറൂട്ട് ചെയ്യുക. വഴി തെറ്റിയാലല്ലേ പുതിയ വഴികൾ പഠിക്കുകയുള്ളൂ. സോ ജസ്റ്റ് റീറൂട്ട് ആൻഡ് റൈഡ് ഓൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ ആദ്യമായിട്ട് ഈ ചെറിയ ഫോണില് ഗെയിം കളിക്കില്ലേ? പണ്ട് സ്നേക്കും ബോളും അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഈ കുഞ്ഞു നോക്കിയ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആദ്യം കളിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോ കിട്ടൂല, ആദ്യം തന്നെ ഔട്ടായി പോകും. പക്ഷെ ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ആവും. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പിന്നെ നമ്മൾ ലോക്ക് ആവുകയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ ദൂരെ എറിഞ്ഞ് കളഞ്ഞിട്ട് കളി നിർത്തി പോകാറുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്കറിയാം അതൊരു ഗെയിമാണ്. ഈ പുതിയ ഗെയിമിൽ നമുക്ക് കുറച്ചുകൂടെ പ്ലാനിങ്ങോടെ നമ്മൾ ഇറങ്ങും അല്ലേ? ഈ സ്ഥലത്തായിരിക്കും ആദ്യത്തെ ഒരു ഇതുണ്ടാവുക, ട്രിക്ക് ഉണ്ടാവുക. അവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒന്നുകൂടെ സൂക്ഷിച്ചായിരിക്കും ഗെയിം കളിക്കുക. രണ്ടാമത് കളിക്കുന്ന സമയത്ത് അതവിടെ സൂക്ഷിക്കണം, ഈ പോർഷൻ എത്തുമ്പോൾ സൂക്ഷിക്കണം, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നീട് നമ്മൾ ആ ഗെയിം കളിക്കുമ്പോൾ റിയൽ ലൈഫും ഒരു മൾട്ടിപ്ലെയർ ഗെയിമാണ്. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ പൊട്ടിപ്പോയെങ്കിൽ അടുത്ത മാച്ചിൽ റീസ്പോൺ ചെയ്യുകയാണ് അല്ലെ? തെറ്റുകൾ എന്ന് പറയുന്നത് വെറും ഗെയിം ഓവറല്ല, അതൊരു ന്യൂ ഗെയിം പ്ലസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇത്തവണ നമ്മുടെ കയ്യിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഗെയിമിൽ, ലൈഫ് എന്ന ഈ ഒരു ഗെയിമിൽ നമ്മൾ വിജയിച്ചിരിക്കും എന്നൊരു ഇതിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ആദ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെ എന്നെടുത്ത് നോക്കിക്കേ. അതിൽ നമ്മുടെ പഴയ ഹെയർ സ്റ്റൈലും നമ്മുടെ പഴയ വസ്ത്രധാരണവും അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുള്ള കൊല്ലാമാസ് ക്യാപ്ഷൻസൊക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നു, ഈശ്വര, ഞാൻ അത്രയ്ക്ക് വലിയ പൊട്ടനായിരുന്നു, എന്തൊരു ക്രിഞ്ചായിരുന്നു ഞാൻ എന്നൊക്കെ തോന്നി നമ്മൾ ചിലപ്പോൾ തലയിൽ കൈവെക്കും അല്ലേ. എല്ലാവർക്കും ഉണ്ടാകും ആ ഒരു ഫീല്. അന്ന് നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ, പണ്ട് അങ്ങനെ ചെയ്തത്, പണ്ട് നടന്നിരുന്ന കോലം അല്ലേ, ഇതൊക്കെ നമുക്കുണ്ടാവും. ഈ പഴയ രൂപവും പഴയ മണ്ടത്തരങ്ങളും ഓർത്ത് ഇന്ന് നമുക്ക് ഈ ക്രിഞ്ച് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നാണക്കേട് തോന്നുന്നുണ്ട്, അതൊക്കെ ഒന്ന് ആർക്കൈവ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡായി എന്നാണ് അതിനർത്ഥം. അന്ന് ചെയ്തതിനേക്കാൾ വലിയ ബുദ്ധി ഇന്ന് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പഴയ അബദ്ധങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. അന്ന് ഭയങ്കര കോമഡി ആയിരുന്നല്ലേ എൻ്റെ കാര്യം എന്നോർത്തൊന്ന് ചിരിക്കുക. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു നേച്ചറൽ ലോയാണ്, പ്രകൃതി നിയമമാണ്. നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടിട്ട് വരാം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മളെയൊക്കെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില തെറ്റുകളുണ്ട്, അത് ചെയ്യാൻ പാടില്ല, പെർഫെക്റ്റ് ആയിരിക്കണം, തെറ്റുകൾ വരുത്താനേ പാടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ പെൻസിൽ ബോക്സിൽ പെൻസിലിൻ്റെ കൂടെ എന്താണ് തന്നിരുന്നത്? ഒരു ഇറേസർ അല്ലേ. എന്തിനാണ് ഈ പെൻസിലിൻ്റെ കൂടെ ഇറേസർ തരുന്നത്? നമ്മൾ മനുഷ്യരാണ്, എഴുതുമ്പോൾ തെറ്റുകൾ പറ്റും. ആ പെൻസിൽ ഉണ്ടാക്കിയ കമ്പനിക്കാർക്ക് വരെ ആ കാര്യം അറിയാം അല്ലേ. തെറ്റുകൾ തിരുത്താനാണ് ആ റബ്ബർ. പക്ഷേ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ, പ്രായമാകുമ്പോൾ നമ്മൾ ഈ പെൻസിലും ഇറേസറും ഒന്നും ഉപയോഗിക്കില്ല അല്ലേ. അത് മാറ്റിയിട്ട് നമ്മൾ പേനയിലേക്ക് മാറും. പേന കൊണ്ട് എഴുതുമ്പോൾ തെറ്റിയാൽ നമ്മൾ വൈറ്റ്നർ വെച്ചത് മാറ്റും. പക്ഷേ നമ്മൾ മാക്സിമം തെറ്റ് വരുത്താതെ എഴുതാൻ ശ്രമിക്കും അല്ലേ. ജീവിതത്തിൻ്റെ ഏത് സ്റ്റേജിലും തെറ്റുകൾ തിരുത്താനുള്ള ഓപ്ഷൻ നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും. എന്നാലും നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുപറ്റാത്തവരായിട്ട് ആരുണ്ട് ഗോപു എന്നൊരു ഡയലോഗില്ലേ, അതുപോലെ തെറ്റുപറ്റാത്ത ഒരു മനുഷ്യരും ഇല്ല ഈ ഭൂമിയിൽ. അതുകൊണ്ട് അബദ്ധങ്ങൾ പറ്റുന്ന സമയത്ത് നമ്മൾ അവിടെ വീണു പോവരുത്, നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ഇറൈസ് ഇറ്റ്, റീറൈറ്റ് ഇറ്റ്, അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ തോട്ട്സിൽ ഇന്ന് മുഴുവൻ ഉണ്ടാവണം. ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്കർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250-ലധികം പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞു ചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
5: Story of life.
6: Lighten your life. Lighten.
7: നമ്മളൊക്കെ ലൈഫിലെ നമ്മുടെയൊക്കെ ലൈഫിൽ പലതരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. ചില ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മുടെ കൈകളിൽ വന്നു ചേരും. നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, നമ്മുടെ മനസ്സ് വളരെ ഹാപ്പി ആയിരിക്കും. എന്നാൽ മറ്റ് ചില ദിവസങ്ങളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളായിരിക്കും നമ്മളെ കാത്തിരിക്കുക. ജീവിതം എപ്പോഴും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത്. ഈ മാറി മറിയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം അടങ്ങിയിരിക്കുന്നത്. പലരും നല്ല സമയം വരുമ്പോൾ അഹങ്കരിക്കാറുണ്ട്, ചീത്ത സമയം വരുമ്പോൾ തളർന്നു പോവുകയും ചെയ്യാറുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാലത്തിൻ്റെ വലിയൊരു നിയമത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണെങ്കിൽ അതിൻ്റെ ഓരോ നിമിഷവും മനസ്സ് തുറന്ന് ആസ്വദിക്കുക. കാരണം നാളെയും ആ സമയം ഇതുപോലെ കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചീത്ത സമയമാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നാളെയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആവണമെന്നുമില്ല. എത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ, പക്ഷേ എത്ര ഡെപ്ത്തുള്ള കാര്യമാണ്. ജീവിതത്തിലൊന്നും തന്നെ ശാശ്വതമല്ല. ഇന്ന് നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ ബന്ധങ്ങളിലോ നിങ്ങൾ വലിയൊരു വിജയത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് പ്രകൃതി നിങ്ങൾക്ക് തന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ആ സന്തോഷങ്ങളെ നാളത്തേക്ക്

ഇതും കടന്നുപോകും. ഒരു കറുത്ത വാവിന് ശേഷം വെളുത്ത വാവ് വരുന്നതുപോലെയാണ് ജീവിതം. ഈ ചീത്ത സമയം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല, അതൊരു താൽക്കാലികമായ ഘട്ടം മാത്രമാണ്. നാളെ ഒരു പുതിയ പ്രഭാതം വരിയുമ്പോൾ നിങ്ങളുടെ ഈ സങ്കടങ്ങളെല്ലാം മാറി പുതിയൊരു വഴി തെളിഞ്ഞു വരും. കാലത്തിന്റെ ഈ മാറ്റങ്ങളെ തിരിച്ചറിയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. നല്ല സമയത്ത് അമിതമായി തുള്ളിച്ചാടാതിരിക്കാനും ചീത്ത സമയത്ത് തളർന്നു പോകാതിരിക്കാനും ഈ ഒരു ചിന്ത നിങ്ങളെ സഹായിക്കും. ജീവിതത്തെ അതിൻ്റെ എല്ലാ അവസ്ഥകളോടും കൂടെ സ്വീകരിക്കാനായിട്ട് പഠിക്കുക. പ്രതിസന്ധികളിൽ ക്ഷമയോടെ കാത്തിരിക്കുക. നല്ല നിമിഷങ്ങളെ ഉള്ളു തുറന്ന് സ്നേഹിക്കുക. വരുന്ന മാറ്റങ്ങളെല്ലാം നല്ലതിനാണ് എന്ന് വിശ്വസിക്കുക. ഇന്നത്തെ നല്ല നിമിഷങ്ങളെ ഹൃദയത്തോട് ചേർക്കുക. ഇന്നത്തെ പ്രതിസന്ധികളെയൊക്കെ നാളത്തെ വിജയത്തിനായുള്ള പാഠങ്ങളാക്കുക. മനസ്സ് ശാന്തമാക്കി മുന്നോട്ട്

0: Story of life.
1: Lighten your life. Lighten.
2: നമ്മളൊക്കെ ഒരുപാട് മനുഷ്യർക്ക് നടുവിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ബന്ധങ്ങളും, അത് കുടുംബമായി കഴിഞ്ഞാലും സൗഹൃദമായി കഴിഞ്ഞാലും പ്രണയമായി കഴിഞ്ഞാലും അതൊക്കെ വളരെ പെട്ടെന്ന് കെട്ടിപ്പോക്കാനായിട്ട് കഴിഞ്ഞേക്കാം. പക്ഷേ അവയൊക്കെ കാലങ്ങളോളം കേടുപാടുകൾ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവിടെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ചില സമയങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ കാണുന്ന ഒരു ചെറിയ തെറ്റോ ഒക്കെ മതിയാകും വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു വലിയ ബന്ധത്തെ തകർത്ത് കളയാനായിട്ട്. അവിടെയാണ് നമ്മളൊരു വലിയ ജീവിത സത്യം മനസ്സിലാക്കുന്നത്. ബന്ധങ്ങൾ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനേ ചിലപ്പോൾ നമ്മൾ അന്ധനാകേണ്ടി വരും, കണ്ണുകാഴ്ച ഇല്ലാത്തവരെ പോലെ ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ ബദറിനാകേണ്ടി വരും, ചിലപ്പോൾ ഒരു മൂകനാകേണ്ടി വരും. കേൾക്കുമ്പോൾ ഇതൊരു ഒളിച്ചോട്ടമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇത് ഒളിച്ചോട്ടമൊന്നുമല്ല. ബന്ധങ്ങളിൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്ന ചില ചെറിയ വീഴ്ചകളെ കണ്ടില്ല എന്ന് വയ്ക്കാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മളൊരു അന്ധനാവുക. അവർ ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ പറയുന്ന ചില കൈപ്പേറിയ വാക്കുകളുണ്ടല്ലോ, അത് കേട്ടില്ല എന്ന് വയ്ക്കാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ നമ്മളൊരു ബദറിനാകണം. നമ്മുടെ ഒരു മറുവാക്ക് കൊണ്ട് ആ തർക്കം കൂടുതൽ വഷളാകുമെന്ന് തോന്നുമ്പോൾ മൗനം പാലിക്കാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ നമ്മളൊരു മൂകനാകണം. എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ നിന്നാൽ, എല്ലാ തെറ്റുകളെയും വിരൽ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. കാരണം തെറ്റുകളില്ലാത്തവരായിട്ട് ആരുമില്ല. വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നാൽ നമ്മൾ തോറ്റുകൊടുക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ആ മനുഷ്യനും അവരുടെ സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ സ്വയം ഉറപ്പിക്കുന്നതാണ്. ന്യായങ്ങൾ ജയിക്കുന്നതിനേക്കാൾ ബന്ധങ്ങൾ ജയിക്കുന്നതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. വാശി കൊണ്ട് നമ്മളൊരു തർക്കത്തിൽ ജയിക്കുമ്പോൾ വലിയൊരു ബന്ധമായിരിക്കും അവിടെ തോറ്റുപോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കായിട്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ഈഗോ അങ്ങ് മാറ്റിവെക്കണം. കാണേണ്ടത് മാത്രം കണ്ടാൽ മതി, കേൾക്കേണ്ടത് മാത്രം കേട്ടാൽ മതി, പറയേണ്ടത് മാത്രം പറഞ്ഞാലും മതി. ആ ഒരു ബാലൻസ് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ആയുസ് കൂട്ടെന്ന് മനസ്സിലാക്കുക. റിലേഷൻഷിപ്പിനെ ബഹുമാനിക്കണം. വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ട് ഒരിക്കലും മടി കാണിക്കാതിരിക്കുക. പരസ്പരമുള്ള മനസ്സിലാക്കലുകളിലൂടെയും ചെറിയ മൗനങ്ങളിലൂടെയും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തി

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിലെ പരാതി പറയാറുള്ളൊരു കാര്യമുണ്ട്. അവൻ കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായി, അവൾ ഇടപെട്ടത് കൊണ്ടാണ് എൻ്റെ ആ ഒരു തീരുമാനം തെറ്റിപ്പോയത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നു എന്നിങ്ങനെ. നമ്മുടെ പരാജയങ്ങൾക്കോ നമ്മുടെ തകർച്ചകൾക്കോ ഒക്കെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ വളരെ എളുപ്പത്തിൽ തുനിയാറുണ്ട് അല്ലേ. ഒന്ന് ശാന്തമായിട്ട് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയധികം സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും? നമ്മൾ അനുവദിക്കാതെ ഒരാൾക്കും നമ്മുടെ തീരുമാനങ്ങളിലേക്കോ നമ്മുടെ ഇഷ്ടങ്ങളിലേക്കോ കടന്നു കയറാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വീട് പോലെയാണ്. അതിൻ്റെ വാതിലുകൾ നമ്മൾ തുറന്നിട്ടാൽ മാത്രമേ സ്ട്രേഞ്ചേഴ്സിനോ മറ്റുള്ളവർക്കോ അതിനുള്ളിലേക്ക് കയറാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ തീരുമാനങ്ങളും. നമ്മൾ എപ്പോഴാണോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ വില നൽകുന്നത്, എപ്പോഴാണോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെക്കുന്നത്, അപ്പോഴാണ് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത്. അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നതേ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നല്ല ഉപദേശങ്ങളെയും സ്നേഹത്തോടെയുള്ള നിർദ്ദേശങ്ങളെയും സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഒരിക്കലും മറ്റുള്ളവരല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളായി കഴിഞ്ഞാലും അന്തിമ തീരുമാനം എന്ന് പറയുന്നത് അത് നിങ്ങളുടേതായിരിക്കണം. കാരണം ആ തീരുമാനങ്ങൾ നാളെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നതും നിങ്ങൾ മാത്രമായിരിക്കും. അന്ന് ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നോ എന്ന് വ്യക്തമായി പറയാൻ നമ്മൾ പഠിക്കേണ്ടി വരും. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ട് സ്വന്തം അതിരുകൾ ലംഘിക്കാനായിട്ട് ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും കാവൽ നിൽക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സ്വന്തം ലൈഫിന്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ മാത്രമാണ്. ആത്മവിശ്വാസത്തോടെ സ്വന്തം തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ അതിരുകൾ അത് കൃത്യമായിട്ട് വരയ്ക്കണം. സ്വന്തം ഇഷ്ടങ്ങളെ നെഞ്ചോട് ചേർക്കണം. നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനസ്സിന് മാത്രം അനുവദിക്കുക. സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. ആത്മവിശ്വാസത്തോടെ അന്തസ്സോടെ മുന്നോട്ട് നടക്കുക.

0: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250+ പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 BCA, 1 കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്ന് നമുക്ക് മധ്യമാവധി രാഗത്തിലെ ചില പാട്ടുകൾ കേട്ടാലോ? ഭംഗിയുള്ള നല്ല രസമുള്ള കുറേ പാട്ടുകൾ മധ്യമാവധി എന്ന രാഗത്തിൽ വന്നിട്ടുണ്ട്. ആ രാഗത്തിലെ ഗാനങ്ങളാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇന്ന്. 1988 റിലീസ് ചെയ്ത ജോഷി സംവിധാനം ചെയ്ത ദിനരാത്രങ്ങൾ എന്ന സിനിമയിലെ ഗാനമാണ് ആദ്യം. ഷിബു ചക്രവർത്തിയുടെ ഗാനരചനയ്ക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. KS ചിത്ര, MG ശ്രീകുമാർ എന്നിവർ ചേർന്ന് പാടിയ ദിനരാത്രങ്ങൾ എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് ആദ്യം.

അടുത്ത ഗാനവും ഔസേപ്പച്ചൻ ചെയ്ത മധ്യമാവധി രാഗത്തിലെ പാട്ടാണ്. പ്രിയദർശന്റെ ഒരു മുത്തശ്ശി കഥ എന്ന സിനിമയിലെ ഗാനമാണ് അത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്കാണ് ഇവിടെയും ഔസേപ്പച്ചൻ സംഗീതം പകർന്നിരിക്കുന്നത്. എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയുമോ കാട്ടുപൂവേ എന്ന പാട്ടാണ് മധ്യമാവധി രാഗത്തിൽ ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്.

ആരാധകർ ഏറെയുള്ള സിനിമയാണ് വന്ദനം എന്ന സിനിമ. അതുപോലെ തന്നെയാണ് അതിലെ പാട്ടുകളും. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1989 വന്ദനം എന്ന സിനിമ റിലീസാകുന്നത്. ഷിബു ചക്രവർത്തി എഴുതിയ വരികൾ, ഔസിപ്പച്ചന്റെ സംഗീതം, എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് പാടിയ പാട്ട്.

0: ബന്ധുക്കളെ കൂട്ടുകാരെയൊക്കെ അറിയിച്ചിട്ട് ലോകനാർ കാവിൽ വെച്ച് കല്യാണം നടത്തിയാൽ മതി എന്നാ അമ്മ പറഞ്ഞത്.
1: അതെന്താ?
0: ഈ തച്ചോളി കുടുംബവും ഞങ്ങളുടെ കുടുംബമായിട്ട് എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് പോലും. അമ്മ എങ്ങനെ ഇടയ്ക്ക് ചില്ലറ പുളുവൊക്കെ അടിക്കും. എന്നെ കണ്ട തച്ചോളി ഉദയന്റെ ഛായ ഉണ്ടെന്ന് പോലും അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വീട്, ഒരു മോള്.
1: അല്ല മോന.
0: ഏ നോ നോ നോ, മോള്.
1: മോന.
0: മോള്.
1: മോൻ.
0: മോള്.
1: മോന.
0: അയ്യേ.
1: എനിക്ക്

മധ്യമാവതി രാഗത്തിലെ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഇന്ദ്രജാലം എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് 1990 ഇന്ദ്രജാലം എന്ന സിനിമ ഇറങ്ങുന്നു. മോഹൻലാലും ശ്രീജയും ഒക്കെയാണ് അഭിനേതാക്കൾ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് SPV സംഗീതം. എം ജി ശ്രീകുമാർ പാടിയ കുഞ്ഞിക്കിളിയെ കൂടെ വിടെ എന്ന പാട്ടിന് ആരാധകർ ഏറെയുണ്ട്. ഈ ഒരു ഗാനവും മധ്യമാവതി രാഗത്തിലെ മാസ്റ്റർ പീസാണ്.

വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രം നമുക്ക് തന്ന സംഗീത സംവിധായകനാണ് സുന്ദർ രാജൻ. അദ്ദേഹം മദ്യമാവതി എന്ന രാഗത്തിൽ ചെയ്ത ഗാനമാണ് ഇനി അപ്പു എന്ന സിനിമയിലെ പാട്ടാണ്. ഡെനിസ് ജോസഫിന്റെ അപ്പു എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്.

1990 ഇറങ്ങിയ വചനം എന്ന സിനിമ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. ദാസേട്ടൻ പാടിയ നീൽമേരി പീലിയിൽ നീർമണി തുളുമ്പി നീ എന്ന അരികിൽ നിന്നു എന്ന പാട്ട് മധ്യമാവധി രാഗത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന പാട്ടാണ്.

1990 ഇറങ്ങിയ ജെയ്സിയുടെ പുറപ്പാട് എന്ന സിനിമയിലെ ഗാനമാണ് ഇനി മധ്യമാവധി രാഗത്തിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒ എൻ വി കുറുപ്പ് എഴുതിയ വരികൾക്ക് ഔസിപ്പച്ചന്റെ സംഗീതം. ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്രചേച്ചിയാണ്. ഒരു താരാട്ടിന്റെ ഈണാണ് ഈ പാട്ടിലുടനീളമുള്ളത്. മധ്യമാവധി രാഗത്തിൽ ഔസിപ്പച്ചൻ ചിട്ടപ്പെടുത്തി ആ ഗാനത്തിലേക്ക്.

ലാൽ സലാം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ആരോ പോരുന്നിൻ കൂടെ എന്ന പാട്ട്. എം ജി ശ്രീകുമാറും സുജാത ചേച്ചിക്കും ഒപ്പം രവീന്ദ്രൻ മാസ്റ്ററും ചുണ്ടുകൾ അനക്കിയിട്ടുണ്ട് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട്. മധ്യമാവതി രാഗത്തിൽ ലാൽ സലാം എന്ന ചിത്രത്തിലെ പാട്ട്.

അടുത്ത ഗാനം തങ്കപ്പൻ നായർ ഗാനരചന നിർവഹിച്ച് കണ്ണൂർ രാജൻ സംഗീതം പകർന്ന ഗാനമാണ്. മധ്യമാവതി രാഗത്തിൽ കണ്ണൂർ രാജൻ ഈണമിട്ട പാട്ടാണ്. ദാസേട്ടൻ പാടിയ ആ ഗാനത്തിലേക്ക്.

മിഥുനം എന്ന സിനിമയിലെ ഗാനമാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. 1993 ഇറങ്ങിയ മിഥുനം പ്രിയദർശൻ സംവിധാനത്തിലാണ് പുറത്തിറങ്ങുന്നത്. ഉർവശി ലാലേട്ടൻ ടീമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് മിഥുനം എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ മധ്യമാവതി രാഗത്തിൽ ഈണം പകർന്ന് ചിത്ര ചേച്ചി പാടിയ പാട്ടിലേക്ക്.

ഇനി നമ്മൾ കേട്ട മിക്ക ഗാനങ്ങളും നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ തന്നെയായിരിക്കും അല്ലെ. എല്ലാം പഴയ എവർഗ്രീൻ ക്ലാസിക് ഗാനങ്ങളാണ്. ഇതൊക്കെ മധ്യമാവധി എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അവസാനമായി ബൈസൈക്കിൾ തീവ്സ് എന്ന സിനിമയിലെ മധ്യമാവധി രാഗത്തിലെ ഒരു പാട്ടുകൂടെ കേൾക്കാം. ഈ പാട്ടോടുകൂടി ഇന്നത്തെ ഓർമ്മയിലുള്ളതും ഗാനങ്ങൾ അവസാനിക്കുകയാണ്. വീണ്ടും ഇതുപോലെ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളുമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേട്ടുമുട്ടം വരയ്ക്കും. കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട്

0: without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூடா
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.